ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 12, മലയാള വർഷം 1201, ഇടവം 19, 2026 June 2 ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 42 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
1: ഇന്നത്തെ സുഭാഷിതം ഒരു കഥയാകട്ടെ. ദുഃഖം എന്തിന്? ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് മനസ്സിലാകുന്ന ഒരു കൊച്ചുകഥ. ഒരിക്കലൊരു സഞ്ചാരി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശില്പം നിർമ്മിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ അവിടെ ആ ശില്പിയുടെ അടുത്ത് സമാനമായ മറ്റൊരു കൃഷ്ണവിഗ്രഹത്തെ കണ്ടു. അപ്പോൾ അയാൾ ആ ശില്പിയോട് ചോദിച്ചു, ഒരേ ദേവതയുടെ രണ്ട് പ്രതിമകൾ നിങ്ങൾക്ക് എന്തിനാണ്? അത് ആവശ്യമുണ്ടോ? ശില്പി തൻ്റെ തല ഉയർത്തി നോക്കാതെ തന്നെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ആദ്യത്തേത് പണിയുടെ അവസാന ഘട്ടത്തിൽ തന്നെ കേടായിപ്പോയി. ആ സഞ്ചാരി ആദ്യത്തെ വിഗ്രഹമൊന്നു പരിശോധിച്ചെങ്കിലും കേടൊന്നും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ കണ്ടെത്താനായില്ല. എന്നിട്ടും സഞ്ചാരി പറഞ്ഞു, ഈ വിഗ്രഹത്തിന് കേടുമൊന്നുമില്ലല്ലോ. അദ്ദേഹം വീണ്ടും ശില്പിയോട് ചോദിച്ചു. ജോലി തിരക്കിനിടയിൽ ആ ശില്പി അലക്ഷ്യമായി പറഞ്ഞു, ആ വിഗ്രഹത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു പോറലുണ്ട് എന്ന്. അത് കേട്ട് സഞ്ചാരി ചോദിച്ചു, നിങ്ങൾ ഈ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ശില്പി മറുപടി പറഞ്ഞു, 20 അടി ഉയരമുള്ള ഒരു സ്തംഭത്തിലാണ് ഇത് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്ന്. എങ്കിൽ അതിൻ്റെ മൂക്കിൻ്റെ ഒരു ചെറു പോറൽ ഉണ്ടെന്ന് ആർക്കാണ് മനസ്സിലാവുക? ഇത് കേട്ടപ്പോൾ ശില്പി തൻ്റെ ജോലി നിർത്തിയിട്ട് സഞ്ചാരിയുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആർക്കും മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലായെങ്കിലും ഈ ശ്രീകൃഷ്ണ ഭഗവാന് അത് മനസ്സിലാകും. ഇതും പറഞ്ഞ് ശില്പി തൻ്റെ ജോലിയിൽ വ്യാപൃതനായി. ചില പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ നമ്മെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന മിഥ്യാധാരണ നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കുമുള്ളത്, പക്ഷേ നാം സങ്കൽപ്പിക്കുന്ന ഈശ്വരൻ സർവവ്യാപിയും സർവജ്ഞാനിയുമാണെന്ന സത്യം നാം മറന്നുപോകുന്നു. നമ്മുടെ ചിന്തകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഈശ്വരൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. കാരണം ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും കുടികൊള്ളുന്നുണ്ട് എന്നർത്ഥം. അഖിലം സർവദേവമാരൂഢം നിഖിലം ശുഭമാത്മാനം അതുല്യം സർവപാടവം ചതു

ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ബോധേശ്വരന്റെ കേരള സന്ദേശം എന്ന കവിത. ആലാപനം അനന്തകൃഷ്ണൻ.

0: Hara Japan yesterday. With the win, India moved level on 6 points with Korea and Japan in Pool A. The top two teams for each pool will advance to the semifinals. India will take on Chinese Taipei in their final pool match tomorrow. In Uttarakhand, UNESCO World Heritage Site Valley of Flowers, located in Chamoli district, has been opened to tourists. Forest Department has appealed to visitors to cooperate in the conservation of the valley's rich biodiversity and rare plant species. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, കെ വീരമണിയും സംഘവും അവതരിപ്പിച്ചത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, മികച്ച ബിരുദം കൈവരിക്കാൻ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകൾ അതിസാദരം, സക്കറിയ രചിച്ച പ്രകാശം പരത്തുന്ന പെൺകുട്ടി, അവതരണം മെജോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി, ഡോക്ടർ ആനയടി ധനലക്ഷ്മി പാടിയ കൃതികൾ. വൈക്കം പത്മകൃഷ്ണൻ വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, മങ്ങാട് പ്രമോദ് ഘടം, പറവൂർ ഗോപകുമാർ മുഖർ ശംഖ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സെക്കൻഡ് വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻ തുള്ളൽ, കലാമണ്ഡലം പരമേശ്വരനും സംഘവും അവതരിപ്പിക്കുന്നു. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുട്ടികളിലെ വൃക്കരോഗങ്ങൾ, ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിൻ്റെ ശബ്ദരൂപം 35-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, കെ മുരളീധരൻ ഉണ്ണി പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഘടം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, എൻ കെ മധുസൂദനൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്, പി നന്ദകുമാർ ഇടയ്ക്ക. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, കൃഷിയിൽ പവർ ടില്ലറിൻ്റെ ഉപയോഗവും പ്രാധാന്യവും, ജി ചിത്രയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. പ്രഭാഷണം ഇക്കോ ഫെമിനിസം, എഴുതി അവതരിപ്പിക്കുന്നത് രാധിക ടി. തുടർന്ന് കവിത പിൻവിളി, എഴുതി അവതരിപ്പിക്കുന്നത് ഉഷ കണ്ടം ചിറക്കൽ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം

0: അവസാന ഭാഗം. 9:30 കഥാപ്രസംഗം തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ചത്. കഥ ഗംഗാദാനം. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.3 MHz രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. മുരുകഭക്തി ഗാനങ്ങൾ. കെ വീരമണിയും സംഘവും പാടിയത്.

0: One Wholesale Jewelry, Leo's Gold and Diamonds, Pandikulam Road, Thrissur.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
4: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
5: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
5: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 2-3 ദിവസങ്ങൾക്കകം കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും എത്തിച്ചേരും. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂൾ പരിസരത്തെ SSK ജില്ലാ പ്രൊജക്ട് ഓഫീസിന്റെ മേൽക്കൂര നിലംപൊത്തി. ഇന്നലെ വൈകിട്ട് 5:30 അപകടമുണ്ടായത്. 82 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പ്രവേശനോത്സവമായതിനാൽ നേരത്തെ എല്ലാവരും മടങ്ങിയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. വീടുകളിൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും ടൈം ടേബിളുമായി കേരള പോലീസ്. സൈബർ സുരക്ഷ മാത്രമല്ല, കുട്ടികളുടെ മാനസികാരോഗ്യം കൂടി ഉറപ്പാക്കാൻ ഫാമിലി ടെക് റോൾ വഴിയൊരുക്കും. പോലീസ് സൈബർ ഡോമിന്റെ കിഡ് ഗ്ലൌ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ നീക്കം. LPG വാണിജ്യ സിലിണ്ടറിന് 46 രൂപ കൂടിയതോടെ കൊച്ചിയിൽ വില 3,131 രൂപയായി. തിരുവനന്തപുരത്ത് 3,152, കോഴിക്കോട് 3,163.50 എന്നിങ്ങനെയാണ് നിരക്ക്. എന്നാൽ 14.2 കിലോഗ്രാം വരുന്ന ഗാർഹിക LPG സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. തെലങ്കാനയിൽ തൊഴിൽ രംഗത്ത് വൻ മാറ്റം കുറച്ച് സർക്കാർ. ഇനി മുതൽ തൊഴിലാളികൾക്ക് വേതനം കറൻസിയായി നൽകുന്നത് നിരോധിച്ചു. പകരം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ ചെക്ക് മുഖേനയോ മാത്രമേ ശമ്പളം നൽകാവൂ. കേന്ദ്ര സർക്കാരിന്റെ 2019 വേതന കോഡ് അടിസ്ഥാനമാക്കിയാണ് പരിഷ്കാരം. ഇതോടെ 1948 പഴയ മിനിമം വേതന നിയമം തെലങ്കാനയിൽ ഇല്ലാതായി. ശൈശവ വിവാഹങ്ങൾ തടയാൻ മഹാരാഷ്ട്ര വനിതാ ശിശു വികസന വകുപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. ശൈശവ വിവാഹങ്ങൾ സംശയിക്കപ്പെടുകയാണെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ 1098 എന്ന നമ്പറിലോ ജില്ലാതല വനിതാ ശിശു വികസന ഓഫീസിലോ അറിയിക്കണമെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രി അദിതി തത്കരെ അഭ്യർത്ഥിച്ചു. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് US സമാധാന ചർച്ചകൾ ഇറാൻ നിർത്തിവച്ചു. അതേസമയം ഇറാന്റെ റഡാർ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തി. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സാമൂഹിക മാധ്യമ നിരോധനവുമായി മലേഷ്യ. ഇന്നലെ മുതൽക്കാണ് രാജ്യത്തെ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്, യൂട്യൂബ് തുടങ്ങി ചുരുങ്ങിയത് 80 ലക്ഷം ഉപയോക്താക്കളെങ്കിലുമുള്ള പ്ലാറ്റ്ഫോമുകൾക്കാണ് നിയമം ബാധകം. IPL വിജയം ബംഗളൂരുവിൽ ആഘോഷം ഒഴിവാക്കി RCB. കഴിഞ്ഞ വർഷം നടത്തിയ ആഘോഷം ദുരന്തത്തിൽ കലാശിച്ചതിൻ്റെയും സിറ്റി പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. മുൻ ഇംഗ്ലീഷ് ഫുട്ബോളർ ജെയിംസ് മിൽനർ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 40-കാരനായ താരം 24 വർഷം പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
10: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
11: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
5: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. ആർമി പോ

0: കെ വീരമണിയും സംഘവും പാടിയ മുരുകഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂരിലെ നമ്പർ.

0: പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം രാവിലെ 7:55.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പ് കഴിഞ്ഞു.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ:
3: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
5: ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
4: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 ജൂൺ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
5: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
4: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ഇന്ന് രാവിലെ 9:30 സംഗീത കച്ചേരി. ഡോക്ടർ ആനയടി ധനലക്ഷ്മി പാടിയ കൃതികൾ. വൈക്കം പത്മാകൃഷ്ണൻ വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, മങ്ങാട് പ്രമോദ് ഘടം, പറവൂർ ഗോപകുമാർ മുഖർശംഖ്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. ഇന്നത്തെ ചോദ്യമൊരിക്കൽ കൂടി. ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. സമയം 6 കഴിഞ്ഞ് 43:41. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ദേ, സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13th ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണ

0: ഇന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരിമരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിൻ്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയം പര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി എം ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് PP ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ V മധുസൂദനൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ, സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 12ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. July 30, 31, August 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: EM ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493 262 262.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188 248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547 07 07 7 3. മറ്റൊരു നമ്പർ 04 87 23 70 7 3. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 04 87 24 3 8 5 6 7 8 5 4 7 8 3 7 2 5 6 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിലാസം CELKAU.IN/e-learning. ഈ മാസം 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നാളെ മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04 87 24 38 566. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 8 5 4 7 0 7 0 7 7 3, 04 8 7 2 3 7 0 7 7 3.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
8: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: പുലരിപ്പൂക്കളിൽ അടുത്തതായി.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
4: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
5: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒരേ ഡിസൈനിൽ, ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം, നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
6: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
7: തയ്യാറാക്കിയത് YS പൗർണമി.
8: അവധിക്കാലത്തിന്റെ ആലസ്യത്തിൽ നിന്നുണർന്ന് മറ്റൊരു അധ്യയന വർഷം കൂടി. മണ്ണിനെയും മരങ്ങളെയും സ്നേഹിച്ചുകൊണ്ടുള്ള പഴയ കുട്ടിക്കാലം ഇന്നുള്ള കുട്ടികൾക്ക് കിട്ടുന്നു എന്ന് പലരും വേവലാതിപ്പെടാറുണ്ട്. കിളികളോടും പൂക്കളോടും മരങ്ങളോടും സംസാരിക്കുന്ന ബാല്യത്തിന്റെ നിഷ്കളങ്കത പേറുന്ന ഒരു ഗാനമാവട്ടെ ഇന്ന് ഗാനസ്മൃതിയിൽ.

0: ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം പകർന്ന് വൈശാലി ആലപിച്ച മനോഹര ഗാനം നമുക്ക് കേൾക്കാം.
1: പച്ചപ്പുൽചാടി, മഞ്ഞപ്പുൽചാടി, ചമലപ്പുൽചാടി, പുള്ളിപ്പുൽചാടി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും. ദൃശ്യം കണ്ണാശുപത്രി.

0: ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്
0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ
2: റൈറ്റ് ട്രാക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി
3: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
4: മികച്ച ബിരുദം കൈവരിക്കാൻ എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
5: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിപ്പോൾ. +2 റിസൾട്ട് വന്നു, അതുപോലെ തന്നെ +2 ശേഷമുള്ള ഉപരിപഠന മേഖലയെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ്. എന്തർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ബിരുദ പ്രവേശനത്തിനാണല്ലോ, ഗ്രാജുവേഷന്. അപ്പോൾ മികച്ച ബിരുദം കൈവരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മികച്ച കോളേജ് ഏതാണ്, മികച്ച ബ്രാഞ്ച് ഏതാണ്, മികച്ച വിഷയം ഏതാണ്, അതിനുള്ള അഡ്മിഷൻ പ്രക്രിയ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. പലപ്പോഴും കൺഫ്യൂഷൻ തീരില്ല. ഈ കൺഫ്യൂഷനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ആകാശവാണിയിലൂടെ നാം വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. +2 റിസൾട്ട് മിക്കവാറും എല്ലാ ബോർഡിൻ്റെയും CBSE, സ്റ്റേറ്റ്, അതുപോലെ തന്നെ ICSE ബോർഡിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഇനി എവിടെ പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിൽ ഓരോ ചിന്തകളുണ്ടാകും. എൻ്റെ മകൻ എന്താണ് പഠിക്കണമെന്നത് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം അവൻ്റെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് അവൻ്റെ ആഗ്രഹവും അനാഗ്രഹവും വിലയിരുത്തി മികച്ച ഒരു കോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് UG പരീക്ഷാ ഫലത്തിലും ഒരുപാട് മാന്ദ്യമുണ്ട്. ഡിലേ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് UG പരീക്ഷയിൽ രാജസ്ഥാനിൽ നിന്നുള്ള ചോദ്യ പേപ്പർ പരീക്ഷ വീണ്ടും മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ ഒരുപാട് മാറ്റം വരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ വർദ്ധിച്ചു വരുന്നു. ഈ ഒരർത്ഥത്തിൽ എന്തു പഠിക്കണം, എവിടെ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ വിദ്യാർത്ഥികൾ ഈ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. അവരൊരു കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് എന്ത് പഠിക്കണം, ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം കീം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 10,000 റാങ്ക് എനിക്ക് എവിടെ കിട്ടും, എവിടെ ഓപ്ഷൻ കൊടുക്കണം, ഏകജാലക ഓപ്ഷൻ സംവിധാനം വരും, കൗൺസിലിംഗ് വരും. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. അതിലേറ്റവും പ്രാധാന്യമേറിയത് ഒന്നാമത്തെ ഓപ്ഷൻ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രിഫർ ചെയ്യണം. അതിനപ്പുറം ഒരു കാര്യം ചെയ്യേണ്ടത് ഏത് ബ്രാഞ്ച് പഠിക്കാനാണ് താല്പര്യം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, IT ആണോ. കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റാ സയൻസ്, ഡാറ്റാ മാനേജ്മെൻറ്റ് തുടങ്ങി നിരവധി വകഭേദങ്ങളുണ്ട്. ഇതിലേതാണ് നല്ലത്, കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന സാധ്യതകളും വികസനവും എത്രത്തോളം ഉണ്ട് എന്നിവ വിലയിരുത്തിയാകണം കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കമ്പ്യൂട്ടർ സയൻസിനോടുള്ള ഇപ്പോഴുള്ള താല്പര്യം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും വർദ്ധിച്ചു വരികയാണ്, വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഒരു കാലം കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മറ്റ് അഡീഷണൽ ബ്രാഞ്ച്

0: ചിലപ്പോൾ കുറയും. പക്ഷേ മറ്റ് അഡീഷണൽ ബ്രാഞ്ചസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സാധ്യത വീണ്ടും കുറയും. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലെ ഇപ്പോഴുള്ള പ്രിയ മാത്രം നോക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. കണക്ടിവിറ്റി ഇഷ്യൂ വലിയൊരു കാര്യമാണ്. കണക്ടിവിറ്റി രംഗത്ത് ഇന്ത്യ വലിയ മാറ്റം കൈവരിക്കും. ഈ മാറ്റത്തെ അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ സാധ്യത കൈവരിക്കാവുന്ന മേഖല ബയോമെഡിക്കൽ, ബയോടെക്നോളജി, ഫിസിയോതെറാപ്പി, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലാണ്. നഴ്സിംഗ് രംഗത്ത് വലിയ മാറ്റം ഇനി പ്രതീക്ഷിക്കാം. പാലിയേറ്റീവ് കെയറിലും നഴ്സിംഗിലും സ്കിൽ വികസനത്തിൽ വരുന്ന മാറ്റം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ട് കോഴ്സിന് അപേക്ഷിക്കാൻ ശ്രമിക്കണം. ബിരുദ പ്രവേശനത്തിന് ബിരുദം തിരഞ്ഞെടുക്കുമ്പോൾ സാധ്യത വിലയിരുത്തണം. എന്തൊക്കെ സാധ്യതകൾ? ഉപരിപഠന സാധ്യതകൾ വിലയിരുത്തണം. പ്ലസ് ടു മാർക്ക് വിലയിരുത്തിയാണ് ബിരുദ പ്രവേശനത്തിന് അഡ്മിഷൻ വരുന്നത്. ഇതിനപ്പുറം ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ ടെക്നോളജി LBSൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതും നോക്കണം. ചില വിദ്യാർത്ഥികൾ പറയും, എനിക്ക് പ്രവേശന പരീക്ഷ ഒന്നും എഴുതാൻ താല്പര്യമില്ല, എനിക്ക് പ്ലസ് ടു മാർക്ക് വിലയിരുത്തിയുള്ള അഡ്മിഷൻ മാത്രം മതി. അവർക്ക് LBS വളരെ നല്ലതാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ, ഗവേഷണ സൗകര്യം, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ, ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ പറ്റും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിഷനു മുമ്പ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അറിയണം. അതുപോലെ വിദഗ്ധരായ അധ്യാപകരുണ്ടോ എന്നറിയണം. ഇതൊക്കെ വിലയിരുത്തി കോഴ്സ് കണ്ടെത്താൻ ശ്രമിച്ചാൽ ബിരുദ പഠനത്തിൽ വിജയം കൈവരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് തന്നെ ആകണം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓരോ ബിരുദത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നീറ്റ് കഴിഞ്ഞാൽ ബയോളജി കോഴ്സുകളുണ്ട്, അതുപോലെ കീൻ കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജി, ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി കോഴ്സുകളുണ്ട്. എൻവയോൺമെൻറ്റൽ സയൻസിലും നിങ്ങൾക്ക് ഉപരിപഠനം നടത്താം. ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച പഠന രീതി ആവിഷ്കരിക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തയ്യാറാകണം. അത് തന്നെയാണ് ഈ വർഷത്തെ പ്രവേശനത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം കീമിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവേശനം ഒത്തിരി നീണ്ടുപോയിരുന്നു. ഈ വർഷം അതൊന്നും വരാതെ പ്രവേശനം എല്ലാ അർത്ഥത്തിലും മെയിൻ സ്ട്രീമിൽ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യത്ത് സേവന മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നത്. ഏതാണ്ട് 70%. സേവന മേഖലയ്ക്കിണങ്ങിയ പല പഴയ കോഴ്സുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. BCOM, BBA, BCA, BALLB, BSALLB, BBALLB. ഇത്തരം കോഴ്സുകൾക്ക് ചേരാൻ വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ചു വരുമ്പോൾ പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു സംശയമുണ്ട്, ഞാൻ സയൻസ് ആണല്ലോ പഠിച്ചത്, എനിക്കിത് പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല, 70% തൊഴിലുകളും ഈ മേഖലയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണിത്. ഭാവി വാഗ്ദാനം സേവന മേഖലയിലാണ്. സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ വരുന്നത് എന്ന കാര്യം 100% വിലയിരുത്താൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
1: മികച്ച ബിരുദം കൈവരിക്കാൻ ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. പുലരിപ്പൂക്കളിൽ അവസാനമായി
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
4: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
5: ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം.
5: അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ഫോൺ 8129110887.
6: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ

0: ആൻഡ് കുന്നംകുളം
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ
2: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ.
3: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
4: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ
3: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ.
5: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കളിൽ SSLC, CBSE, ICSE പരീക്ഷകളിൽ ഫുൾ A+, A1 കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായവർ സ്കൂൾ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ്, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഓൺലൈനായി അപേക്ഷ നൽകണം. അവസാന തീയതി 15. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2385-900. കൊടുങ്ങല്ലൂർ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി 6 മാസത്തെ സൗജന്യ PSC പരിശീലനം നടത്തുന്നു. ചെയർമാൻ ജുമാ മസ്ജിദ് മദ്രസ കെട്ടിടത്തിലാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 22 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9747-41-9201, 799-32-4200. കെൽട്രോൺ നോളജ് സെന്ററിൽ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് യോഗ്യത +2, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത +2, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസ് മാനേജ്മെൻറ്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി തൃശൂർ BSNL കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ പഠന കേന്ദ്രം നേരിട്ട് സന്ദർശിക്കുകയോ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയോ ചെയ്യണം. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ 8086-06-66-44, 0487-24-29-0000. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ 8 ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. IoT ആൻഡ് റോബോട്ടിക്സ്, AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെൻറ്റ് യൂസിംഗ് ഫ്ലാസ്ക്, ഡാറ്റാ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലേക്കാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-06-93-07, 8547-00-5087. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ CASCAP.IHRD.AC.IN എന്ന വെബ്സൈറ്റ് വഴിയോ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547-00-5057, 9497-80-4276.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
8: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
9: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
11: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
12: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 54:54. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ തല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
1: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
0: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഒന്നാംഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
4: ഇന്നു രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16-ാം നിയമസഭയിലെ ആദ്യ ശ്രദ്ധ

0: ക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
1: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും യുഎസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. യുഎസുമായുള്ള കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകും.

0: ജില്ലകളിലും മഞ്ഞ് ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻ കെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും US വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. US കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി 3-0 മത്സരത്തിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-0 ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുഴച്ചിൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലക്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. 31 ഒക്ടോബർ വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. U18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്നലെയും ഇന്നുമായി പുത്തനുടുപ്പും ബാഗും

കുടയുമൊക്കെയായി സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു ചന്ദ്രാപ്പിനിയിൽ നിന്നും ലതാ സത്യൻ. ഇക്കഴിഞ്ഞ മെയ് 30 പിറന്നാൾ ആഘോഷിച്ച സെറയ്ക്ക് എല്ലാ ആശംസകളും അറിയിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും അപ്പ സിജോ, അമ്മ ലിനി, ചേട്ടൻ സിയോൺ എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജ്യോതിമോൾക്ക് എല്ലാ നന്മകളും നേർന്നിരിക്കുന്നു. ചാലക്കുടിയിൽ നിന്നും അച്ഛൻ ഗോപാലകൃഷ്ണൻ, അമ്മ രമ എന്നിവരും മറ്റ് ബന്ധുമിത്രാദികളും എല്ലാ കുഞ്ഞുമക്കൾക്കും സെറയ്ക്കും ജ്യോതിമോൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗാനമിത. മാണിക്യക്കല്ല് എന്ന ചിത്രത്തിൽ ഷെർദിൻ തോമസ് പാടിയത്. വരികൾ അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: 94 97 45 79 70.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. ഇന്ന് കഥ

0: അതിസാദരത്തിൽ സക്കറിയ രചിച്ച പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ കേൾക്കാം. അവതരണം മെജോ.
1: രാവിലെ ഒരു നീണ്ട യാത്രക്കിറങ്ങിയ ഞാൻ വഴിയിൽ കണ്ടുമുട്ടിയ പഴയ ചങ്ങാതിയോടൊപ്പം ചെന്നെത്തുന്നത് രാത്രിയുടെ മദ്യച്ചടവിൽ നിന്നുണർന്നിട്ടില്ലാത്ത ഒരു ബാറിന്റെ മുന്നിലാണ്. ഞങ്ങൾ അതിന്റെ വാതിലിന്റെ പാതി തുറന്ന കണ്ണിലേക്ക് നോക്കി കുറേ സമയം. പാതയ്ക്കു മറുവശത്തെ ചാരുബെഞ്ചിലിരുന്നു. പക്ഷികൾ ചിലച്ചുണർത്തുന്ന ആകാശവും കിഴക്കുന്നൂതുന്ന കാറ്റുകളും അവ താഴെ വീഴ്ത്തിയ പാഴിലകളും ഞങ്ങൾക്കു ചുറ്റും അനങ്ങിത്തുടങ്ങുമ്പോൾ ഞങ്ങൾ ധൈര്യം അവലംബിച്ച് ആ പാതിയടഞ്ഞ വാതിലിലേക്ക് അടിവച്ചടിവച്ചെടുത്തു. ബാറിൽ മദ്യം പകരുന്നവൻ ക്ഷിപ്രകോപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അയാളുടെ മുഖം വിളറിയതും വിരൂപവുമാണ്. അയാളുടെ സ്വരം കർക്കശമാണ്. അയാളുടെ വാക്ക് അനുകമ്പയില്ലാത്തതാണ്. പണമില്ലാത്തവരെ അയാൾക്ക് പുച്ഛമാണ്. എങ്കിലും വിഷയലമ്പടന്മാരെ പോലെ ഞങ്ങൾ ആ പാതി തുറന്ന ദ്വാരത്തിലേക്ക് പതുമ്മിയെടുത്തു. ഞങ്ങളുടെ നോട്ടം അലക്ഷ്യമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ വാതിലിനു പിന്നിലെ ഇരുളിലായിരുന്നു. ആകാശത്തിലൂടെ പുലരി ധൃതി വച്ച് മേഘങ്ങളെ ഉരുട്ടിക്കൊണ്ട് പറന്നു. ബാറിന്റെ മുറ്റത്തെ വിശറിപ്പനയുടെ ഉണക്കിലകളിൽ നിന്ന് ഒരു വവ്വാൽ കുഞ്ഞുമായി ഒരു പാമ്പ് പുറത്ത് ചാടിയൂടി. ഒരു മങ്ങിയ ബൾബ് മാത്രം ബാറിന്റെ ഹോളിൽ കത്തുന്നുണ്ട്. തലേരാത്രിയിൽ നിർത്തലാക്കാൻ മറന്നുപോയ ഒരു പങ്ക ഉറക്കത്തിലെന്ന പോലെ മെല്ലെ തിരിയുന്നു. അസ്വസ്ഥതകൾ നിറഞ്ഞ ഗന്ധങ്ങൾ കോണുകളിൽ നിന്നും തറയിൽ നിന്നും മേശകളിൽ നിന്നും ഉയർന്ന് ഞങ്ങളെ നേരിട്ടു. ഒരറ്റത്ത് ഭിത്തിയോട് ചേർന്ന് അടുപ്പിച്ചിട്ട തടിക്കസാലകളിൽ ഞങ്ങൾക്ക് ഭീഷണിയായ മദ്യം വിളമ്പുകാരൻ കരിവാളിച്ച മുഖവും തടിച്ച ചുണ്ടുകളിലൂടെ അടരുന്ന കൂർക്കവുമായി ഉറങ്ങി. അയാൾക്ക് മുകളിലെ ഭിത്തിയിൽ തൂങ്ങുന്ന അക്കങ്ങൾ മാഞ്ഞുപോയ ഘടികാരമണി ഏഴടിച്ചു. ഇടമില്ലാത്ത കസാലത്തടിയിന്മേൽ ഒരു പുഴുവിനെ പോലെ അയാൾ ഇടം തെരഞ്ഞും തിക്കിയും മറുവശത്തേക്ക് തിരിഞ്ഞു. ഞങ്ങൾ നിശബ്ദരായി നിശ്ചലരായി നിന്ന് മങ്ങിയ വെളിച്ചത്തിൽ ഞങ്ങളുടെ സ്നേഹിതനായ കിഴവനെ തേടുന്നു. ആരുമില്ല. ഞങ്ങളുടെ ശത്രുവിന്റെ കൂർക്കം വലി മാത്രം, പങ്കയുടെ ചിറകുകളുടെ അയഞ്ഞ അനക്കം മാത്രം. പെട്ടെന്ന് പിന്നിലെ ഒരു കുടുസുമുറിയിൽ മറ്റൊരു മങ്ങിയ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അതിനുള്ളിൽ നിന്ന് കോട്ടുവാ വിട്ടുകൊണ്ടും പുക വലിച്ചുകൊണ്ടും രണ്ട് പണിക്കാർ കടന്നുവന്നു. കസാലകൾ തലക്കീഴായി അടുക്കിവച്ചിരിക്കുന്ന മേശകൾക്കടിയിലൂടെ അവർ രണ്ട് കുറ്റിച്ചൂലുകളുടെ പിന്നാലെ കുത്തിയിരുന്ന് നിരങ്ങി. എല്ലുകഷണങ്ങളും പുകവലിയുടെ ഉച്ചിഷ്ടങ്ങളും മീൻമുള്ളുകളും അടപ്പുകളും കറിവേപ്പലകളും അവരുടെ ചൂലുകൾക്ക് മുൻപേ കലമ്പലുണ്ടാക്കിക്കൊണ്ട് ഉരുണ്ടു. ഞങ്ങൾ അവർക്ക് ഒതുങ്ങിക്കൊടുത്തു. പിന്നെ പുറത്തേക്ക് മാറി നിന്നു. അവിടെ വിശറിപ്പന ചുവട്ടിൽ എല്ലാം ശാന്തം. ജനന മരണങ്ങളുടെ യാതൊരടയാളവുമില്ല. പ്രഭാതം മുന്നേറിക്കഴിഞ്ഞ ആകാശത്തിൽ വെയിലിന്റെ നീറ്റൽ നിറഞ്ഞിരിക്കുന്നു. ഞാനൊരു നിമിഷം പനച്ചുവട്ടിൽ ചെന്ന് മുകളിലെ ഉണക്കയോലകളിലേക്ക് നീങ്ങി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മേ, ഞാൻ പറഞ്ഞു, നിനക്ക് സമാധാനം. ഞങ്ങൾ തിരിച്ച് അകത്തു വരുമ്പോൾ ഞങ്ങളുടെ വൈദ്യകളായ വിളമ്പുകാരൻ ഉണർന്ന് നീണ്ട ഒരു ചുമയിൽ വലഞ്ഞ് വായ നിറയെ കഫവും ഒരു കൈയിൽ വാരിപ്പിടിച്ച മുണ്ടുമായി അകത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ പിൻവലിഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടക്കാരനായ കിഴവൻ സോപ്പിന്റെ മണവും നെറ്റിയിൽ ചന്ദനക്കുറിയും വായിൽ മുറുക്കാനുമായി ഇതാ കടന്നുവരുന്നു. ഞങ്ങളുടെ ഉള്ളുകൾ പ്രകാശിച്ചു. ഞങ്ങൾ അയാളെ നോക്കി അനുകമ്പയോടെ ചിരിച്ചു. തല കുലുക്കിക്കാണിച്ചു. വായയിൽ നിറഞ്ഞ മുറുക്കാനിലൂടെ എന്തോ പറയാൻ ശ്രമിച്ചിട്ട് അയാൾ തലകുത്തി നിർത്തിയിരിക്കുന്ന കസാലകൾ ഒരു മേശയിൽ നിന്ന് താഴെ ഇറക്കി. മേശ ജനലിനടുത്തേക്ക് നിരക്കുന്നു. മേശപ്പുറം സ്നേഹത്തോടെ വൃത്തിയാക്കുന്നു. ഞങ്ങളുടെ അകാലത്തുള്ള ആഗമനത്തെ ആരും ചോദ്യം ചെയ്യുന്നേയില്ല. ഗ്ലാസുകൾ നിരക്കുന്നു. ഞങ്ങൾക്കായി കരുണയോടെ അടുക്കളയിൽ ആരോ തീ പൂട്ടുന്നു. സോഡക്കുപ്പികൾ തണുപ്പിക്കാൻ വച്ചിരിക്കുന്ന ഐസ് പെട്ടിയുടെ താക്കോൽ തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിക്കുന്നു. അടുക്കളയിൽ ഇപ്പോഴവർ ഞങ്ങൾക്കുവേണ്ടി മുട്ട പൊരിക്കുകയാണ്. തലേന്നാൾ വറുത്ത ഒരു മീൻ കഷണം കണ്ണാടി അലമാരയിൽ ബാക്കിയുണ്ടായിരുന്നത് ചൂടാക്കുന്നുമുണ്ട്. ഞാനും ചങ്ങാതിയും അവരുടെ മൗനമായ പ്രവൃത്തികളെ നിർനിമേഷരായി നോക്കിയിരുന്നു. ബാറിന്റെ അന്തരാളങ്ങളിലേക്ക് നടന്നുപോയ മൂർഖനായ വിളമ്പുകാരൻ മടങ്ങി വരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് ഞങ്ങൾ കൊടുക്കാനുള്ള തുക ഞങ്ങൾ ഇരുവരും മനസ്സിൽ കണക്കുകൂട്ടുന്നു. കിഴവൻ മദ്യമൊഴിക്കുന്നു. ഞങ്ങൾ മദ്യപാനം ആരംഭിക്കുന്നു. അന്നനാളത്തിലൂടെ ഒരു ചൂടുള്ള പുക പോലെ മദ്യം താഴ്ന്നിറങ്ങുന്നു. പ്രഭാതം വളരും തോറും ബാറിലെ വളരുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഞങ്ങൾ ഒന്നിനൊന്ന് മാഞ്ഞു. മൂത്രപ്പുരയിലേക്ക്

0: ക്ക് പോകുന്ന ഞാൻ അവിടെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ ശത്രുവിനെയാണ്. മൂത്രപ്പുരയ്ക്ക് പുറത്തെ ഭിത്തിയിൽ ആണിയടിച്ച് ഒരു കൊച്ചു കണ്ണാടിയിൽ നോക്കി അയാൾ മുടി ചീകുകയാണ്. ചുവന്ന കണ്ണുകൾ തിരുമ്മി മുഖത്ത് കൈയോടിച്ച് അയാൾ സൗന്ദര്യം നോക്കുന്നു. ഞാൻ അയാളെ കടന്ന് ഉള്ളിൽ പോകാൻ ധൈര്യപ്പെടാതെ വിഷമിച്ചു നിന്നു. അയാൾ കണ്ണാടിയിൽ ഒരവസാനത്തെ നോട്ടം നോക്കിയിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോകാൻ ഞാൻ കാത്തുനിന്നു. പക്ഷേ ഇപ്പോൾ അയാൾ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സൗന്ദര്യം നോക്കിക്കൊണ്ട് പുകവലിക്കുകയാണ്. ഞാൻ മടങ്ങിവന്ന് കസാലയിൽ ചാഞ്ഞു മയങ്ങുന്ന എന്റെ സുഹൃത്തിനെ ഉണർത്തി. മൂത്രമൊഴിക്കാൻ ചാടിയെണീറ്റ അവൻ എന്റെ വാർത്ത കേട്ടപ്പോൾ കസാലയിൽ തിരികെയിരുന്ന് മുഖം രണ്ട് കൈകൊണ്ടും പൊത്തി. നമുക്ക് മുറ്റത്തേക്കിറങ്ങി മൂത്രമൊഴിക്കാം, ഞാൻ പറഞ്ഞു. അവിടെ പാമ്പുണ്ട്, ചങ്ങാതി പറഞ്ഞു. ഞാൻ പാമ്പിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ ബാർ ഒരു വമ്പിച്ച നിരന്തരമായ ആരവമായി. അത് നിശ്ചല ദൃശ്യങ്ങളുടെയും അതിതീവ്ര ചലനങ്ങളുടെയും മിന്നൽ ചിത്രങ്ങളുടെ ഒരു നിരയായിത്തീർന്നു. ആരോ ഇരുട്ടിലെ കാഴ്ചകളിലേക്ക് ഒരു വെളിച്ചം ഇടവിട്ട് പ്രകാശിപ്പിക്കുന്നത് പോലെ, അതിലൊരു വെളിച്ചത്തിന്റെ നടുവിൽ ഞങ്ങളുടെ ശത്രുവായ വിളമ്പുകാരൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അയാൾ ഞങ്ങളുടെ മേശപ്പുറത്ത് രണ്ട് കൈയും കുത്തി നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കുന്നു. വിളമ്പുകാരന്റെ കണ്ണുകൾ ഒരു സ്വപ്നത്തിലെന്ന പോലെ ജ്വലിച്ചു. ഞങ്ങൾ വിളറിയ പുഞ്ചിരികളോടെ അയാളെ നോക്കുന്നു. അയാളിതാ സ്നേഹത്തോടെ ചിരിച്ച് തല കുലുക്കിക്കൊണ്ട് ഞങ്ങളിരുവരുടെയും പുറത്ത് തട്ടുന്നു. ഒരു കബളിപ്പിക്കലാണിത് എന്ന് കരുതി ഞങ്ങൾ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞു, സാരമില്ല, ഉണ്ടാകുമ്പോൾ തന്നാ മതി, ഇതൊന്നും വേണ്ടവണ്ണം കഴിച്ചില്ലെന്ന് തോന്നല്ലോ. ഞങ്ങൾ കൃതജ്ഞതയോടെ അയാളെ നോക്കി സന്തോഷിക്കുന്നു. പിന്നീട് ഞാൻ കണ്ണു തുറന്നപ്പോൾ മുല്ലപ്പൂക്കളുടെ മണത്തിൽ ഞാൻ ആവൃതനാണ്. എനിക്ക് ചുറ്റും തിരശ്ശീല പോലെ മഴ പെയ്യുന്നത് കാണാം. ഞാൻ ആ തിരശ്ശീലയിലേക്ക് കൈനീട്ടി. എന്റെ കൈ ഒരു കണ്ണാടിപ്പലകയിൽ ചെന്ന് മുട്ടി. മുല്ലപ്പൂവിന്റെ സുഗന്ധം എന്റെ മുഖത്തേക്ക് എവിടെ നിന്നോ ഒരു കാറ്റ് പോലെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. മഴയോടൊപ്പം താഴ്ന്നിറങ്ങിയ ആകാശം, നിലത്തുരുമി നിൽക്കുന്ന ആ അപരിചിത സമതലത്തിലൂടെ ഓടുന്ന ഒരു ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത്ഭുതത്തോടെ ചുറ്റും മിഴിച്ചു നോക്കി. ഈ യാത്രക്കാരുടെയൊപ്പം പോകുന്ന ആരാണ് ഞാൻ? എന്താണ് എൻ്റെ പേര്? ഈ മഴയിൽ പൊതിഞ്ഞ സമതലം ഏതാണ്? ഈ മുല്ലപ്പൂമണം എവിടെ നിന്ന് വരുന്നു? എന്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയുടെ മുടിക്കെട്ടിലെ മുല്ലപ്പൂമാലയിൽ നിന്ന് ഒരുറവ പൊട്ടിയൊഴുകും പോലെ കാറ്റിലൂടെ പിന്നിലേക്ക് പറക്കുന്ന സുഗന്ധത്തിന്റെ പ്രളയമാണ് എന്നെ നയിക്കുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ സ്നേഹത്തോടെ ആ സുഗന്ധത്തിന്റെ ഉറവിടത്തിലേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് മുല്ലപ്പൂമാലയുടെ ഉടമസ്ഥ എന്തിനോ തലതിരിച്ച് ചാന്തിട്ട കണ്ണുകൾ കൊണ്ടും വെള്ളിപ്പൊട്ടിട്ട നെറ്റികൊണ്ടും നിശബ്ദങ്ങളായ ഇരുണ്ട ചുണ്ടുകൾ കൊണ്ടും എന്നെ നോക്കി. ഞാൻ പരിഭ്രമിച്ച് തണുപ്പ് കൊണ്ടെന്ന പോലെ എന്റെ കോണിലേക്ക് ചുരുണ്ടുകൂടി. ഇനി എന്ത്? ഞാൻ എന്ത് ചെയ്യും? ആരാണ് ഞാൻ? ഞാൻ ജനലൽപ്പം തുറന്ന് കുറച്ച് മഴത്തുള്ളികൾ കണ്ണീരിനോടൊപ്പം എന്റെ മുഖത്തേക്ക് വീഴാൻ അനുവദിച്ചു. യാത്രയുടെ അന്ത്യം അറിഞ്ഞുകൂടാത്ത കൈമോശം വന്ന എനിക്കു വേണ്ടി മരണനിമിഷത്തിലെന്ന പോലെ ഞാൻ അല്പാൽപ്പം കരഞ്ഞു. അപ്പോൾ എന്നെ നടുക്കിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ മുടിക്കെട്ടിൽ നിന്ന് ഒരു മുല്ലപ്പൂ അടർന്ന് ഒരു വെളുത്ത പ്രകാശം പോലെ എന്റെ മടിയിലേക്ക് വീണു. ഞാനൊരു നിമിഷം ആ പൂവിനെ അവിശ്വാസത്തോടെ നോക്കിയിരുന്നു. എന്നിട്ട് അത് കയ്യിലെടുത്ത് എന്റെ കണ്ണീർ നനച്ച കവിളത്ത് ഉരുമ്മി മണത്തു. തണുപ്പും മൃദുത്വവും വെളിച്ചവുമുണ്ടായിരുന്നു ആ പൂവിന്. അതിൻ്റെ സുഗന്ധം എന്നെ നിർത്താതെ തലോടി. അതിൻ്റെ പ്രകാശം എന്റെ മേൽ പൊഴിഞ്ഞു വീണു. മഴത്തുള്ളികൾക്കൊപ്പം അതെന്നെ ആശ്ലേഷിച്ചു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ പൂവിനെ വീണ്ടും മണത്തു. ഈ മുല്ലപ്പൂവ് ഞാൻ വെച്ചോട്ടെ. അവൾ ഇരുണ്ട ചുണ്ടുകൾ തുറന്ന് വെളുത്ത പല്ലുകളുടെ മാദകമായ മന്ത്രവാദത്തിൽ എന്നെ മയക്കിക്കൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ ശ്വാസം മുട്ടിക്കൊണ്ട് എന്റെ നെഞ്ചിന്റെ താളത്തിനൊപ്പം പറഞ്ഞു, എനിക്കും എനിക്കും എനിക്ക് നിന്നെയും മനസ്സിലായി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി.
1: കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത് സക്കറിയ രചിച്ച പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: തിങ്കൾ ബുധൻ വെളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം

0: മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ആകാശവാണി തൃശൂർ.
4: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
6: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
5: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131119.
4: ആരോഗ്യക്കുറിപ്പുകൾ. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കുള്ള ആശങ്ക മുഖ്യമായും ഭക്ഷണത്തെ ചൊല്ലിയാകാം. കുട്ടികൾക്ക് ഭക്ഷണത്തിലൂടെ കൃത്യമായ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് കൃത്യ അളവിൽ ഭക്ഷണം അവർ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നന്നായി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളുടെ ഭക്ഷണക്രമം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള എല്ലാ അമ്മമാരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വളരെ നേരത്തെ തന്നെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണവും ഉച്ചയൂണുമൊക്കെ തയ്യാറാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ. കുട്ടികൾക്ക് കഴിക്കാൻ നൽകുന്ന ഭക്ഷണത്തിൽ തീർച്ചയായും അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഏറെ പ്രധാനമാണ്. കുട്ടികൾ പലപ്പോഴും ധാരാളം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഭക്ഷണകാര്യത്തിൽ കാണിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ തന്നെ ആരോഗ്യകരമായ ഒരു രീതി പിന്തുടർന്നാൽ അവർക്ക് പോഷകങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണം ആസ്വാദ്യകരമായി കഴിക്കുവാനും കഴിയും. കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ഒരിക്കലും പ്രഭാത ഭക്ഷണം മുടക്കരുത്. പ്രഭാത ഭക്ഷണമാണ് ഊർജം നൽകുന്നത് എന്ന് കുട്ടികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞുകൊടുക്കുക. ഒരു ദിവസം മുഴുവൻ ഊർജത്തോടെ ഇരിക്കാൻ പ്രഭാത ഭക്ഷണം ഏറെ പ്രധാനമാണ്. സമീകൃതമായൊരു പ്രഭാത ഭക്ഷണം ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും. പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ് എന്നിവയടങ്ങിയ പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയടങ്ങിയ ഭക്ഷണം കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ദിവസവും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കുട്ടികൾക്ക് ഭക്ഷണം കൂടുതൽ പ്രിയങ്കരമാക്കും. ഉച്ചഭക്ഷണത്തിലും ധാരാളം പോഷകങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. വൈകുന്നേരങ്ങളിലോ ഇടവേളകളിലോ കഴിക്കുന്ന സ്നാക്സ്, പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതായാൽ ഏറെ നന്ന്. എപ്പോഴും കുട്ടികളുടെ ആരോഗ്യത്തിന് പഴങ്ങളും നട്ട്സും യോഗട്ടും ഒക്കെ സ്നാക്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. കാർബണേറ്റഡ് പാനീയങ്ങൾക്കും ജ്യൂസിനും പകരമായി വെള്ളം തന്നെ കുടിക്കാൻ അവരെ ശീലിപ്പിക്കുക. ഭക്ഷണക്രമത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. അതുവഴി വിറ്റമിനുകളും മിനറൽസും ധാരാളം ലഭിക്കും. അനാവശ്യമായി പഞ്ചസാര നൽകുന്നത് കുറയ്ക്കുക. പഞ്ചസാര നിറഞ്ഞ ജ്യൂസുകളും അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നതും കുട്ടികളിൽ അനാരോഗ്യം വരുത്തും. പ്രോസസ്ഡ് ഫുഡ്സ് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പോഷകങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നു മാത്രമല്ല, അധിക ഭാരം ഉണ്ടാകാനും ഇത് കാരണമാകുന്നു. പാചകത്തിലും ഭക്ഷണം തീരുമാനിക്കുന്നതിലും കുട്ടികളെക്കൂടി പങ്കാളികളാക്കുക. അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വേണ്ടത് തിരഞ്ഞെടുക്കാനും ഇതുവഴി സാധിക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
4: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി,
2: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.

0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ആകാശവാണി തൃശൂർ.
4: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താവിഷയം. പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
6: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മെഡിസപ് ആനുകൂല്യങ്ങൾ.
5: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഫോൺ 8078788881.
3: ചോദ്യം ഇതായിരുന്നു: ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം 9. ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ മുഴുവൻ 9 വ്യത്യസ്ത തപാൽ മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ 1 മുതൽ 8 വരെ ഇന്ത്യയിലുടനീളമുള്ള ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളാണ്. സോൺ 9 ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം 9. ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ മുഴുവൻ 9 വ്യത്യസ്ത തപാൽ മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ 1 മുതൽ 8 വരെ ഇന്ത്യയിലുടനീളമുള്ള ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളാണ്. സോൺ 9 ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്നു. ചിന്താവിഷയം: സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. വാൾട്ട് ഡിസ്നി. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. വാൾട്ട് ഡിസ്നി.
4: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
9: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
11: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
12: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
13: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
14: ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 ആണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
13: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 ജൂൺ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
14: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
13: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: സമയം 7 മണി കഴിഞ്ഞ് 59:55. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ
15: एक जमाने में हुकुम सिंह को घर वाले कुड़कुड़दास बुलाते थे, क्योंकि लाइट पंखे चालू देखते ही वो सब पर चिल्लाने लगते थे,
16: अरे रमुआ, ये पंखा क्यों खुला छोड़ा, बिजली का बिल क्या तेरा बापू भरेगा।
15: पर आज उन्हें सब प्यारे लाल बुलाते हैं, क्योंकि जब से उन्होंने सोलर पैनल लगवाया है तब से मीटर की सुई भी चैन से सोती है। और हुकुम सिंह भी। PM सूर्य घर मुफ्त बिजली योजना आज ही रजिस्टर करें PM सूर्य घर.gov.in पर।
17: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, പാടിയത് ജയചന്ദ്രൻ, സുജാത എന്നിവർ. ചിത്രം രാവണപ്രഭു.

0: രാവണപ്രഭു എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അടുത്ത ഗാനം വിജയ് യേശുദാസ് പാടിയത്, ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ. വരികൾ ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്.

ഓർഡിനറി. ഈ ചിത്രത്തിൽ രാജീവ് നായർ എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, കാർത്തിക്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം.

0: അക്കൗണ്ടൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
2: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
3: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
2: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
3: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
2: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
4: റഫീഖ് അഹമ്മദ് എഴുതി, രാജാമണി ഈണം പകർന്ന് വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി.

വിക്രമാദിത്യൻ. ഈ ചിത്രത്തിൽ സന്തോഷ് വർമ്മ എഴുതി, ബിജിബാലയണം പകർന്ന്, നജിം അർഷാദ്, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ശബരീഷ് വർമ്മയുടെ വരികൾ, രാജേഷ് മുരുകേശിന്റെ സംഗീതം, പാടിയത് വിജയ് യേശുദാസ്. ചിത്രം പ്രേമം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവമന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇന്നർ ഷോപ്പി, എംജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എംജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: സന്തോഷ് വർമ്മ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, ഹരിചരണും മൃദുല വാര്യരും പാടിയത്. ചിത്രം പട്ടം പോലെ

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: സൂരജ്, സന്തോഷ്, ശ്വേത മോഹൻ എന്നിവർ പാടിയത്. ചിത്രം കപ്പേള. വരികൾ വിഷ്ണു ശോഭന. സംഗീതം സുഷിൻ ശ്യാം.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ആൻ എമി പാടിയ ഗാനം, ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും, വരികൾ മനു മഞ്ജിത്, രാജ്ശേഖർ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇന്ന് ഡോക്ടർ ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി വൈക്കം പത്മാകൃഷ്ണൻ വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം, ശ്രീ

ആകാശവാണി തൃശൂർ. ഇന്ന് ഡോക്ടർ ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി വൈക്കം പത്മകൃഷ്ണൻ വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം, ശ്രീ മങ്ങാട് പ്രമോദ് ഘടം, ശ്രീ പറവൂർ ഗോപകുമാർ മുഖർശങ്ക്.

0: ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് 2024 ഡിസംബറിൽ നടന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ ഡോക്ടർ ആനയടി ധനലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി വൈക്കം പത്മകൃഷ്ണൻ വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം, ശ്രീ മങ്ങാട് പ്രമോദ് ഘടം, ശ്രീ പറവൂർ ഗോപകുമാർ മുഖർശംഖ്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്,
3: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം, തിരുവനന്തപുരം റിലേ.
4: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന് രക്ത ഓട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട് ബി പി കൂടിയിട്ട് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുകൊണ്ടുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിങ് ഉണ്ടാകുന്നതുമായിട്ട്.

0: ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുള്ളിൽ പൊട്ടുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി, അടി എന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, നാട്ടിൻ പുറത്ത് ചിറി കൊടുക്കുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
0: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈക്കാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചനകളായി വരാം. അതിന് നമ്മൾ TIA, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള സൂചനകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ സൂചനയായി വന്നു പോകുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീട് ഉണ്ടാകാൻ, ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം, മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിൻ്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ്, എമർജൻസി സർവീസസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷേ അവിടെ സ്കാൻ ഇല്ല, പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിൻ്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷേ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗ്ഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 24 മണിക്കൂറും വേണം, 24 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 24 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്റ്റബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും, അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ഈ ചികിത്സകളൊക്കെ

0: ഇപ്പം ഞാൻ പറഞ്ഞു ഇത് താമസിക്കരുതെന്ന്. കാരണം ഒരു മിനിറ്റ് താമസിക്കുന്നതനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറിപ്പം നമുക്കറിയാം കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ബ്രെയിൻ അങ്ങനെയല്ല. ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി. തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് പറയാൻ?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്നത് ഫേസ്, മുഖം. ചെറിയ കോടി സംസാരിക്കുമ്പോൾ ചെറിയ കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരിക്കുന്ന കൈ താഴേക്ക് വീഴുക. എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറിയ കൊടുക, സംസാരത്തിൻ്റെ കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ടി എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പോൾ FAS ഇപ്പോൾ പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചെറി കൂടുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിനാണ് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം. നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും. ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കം കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായും രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ് അക്യൂട്ട് ചികിത്സാ രീതികൾ. എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചെക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തേത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളിടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പോൾ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. അപ്പോൾ 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പോൾ രോഗി ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പോൾ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെൻറ്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ചുകൾ എന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിളായിട്ടുള്ള ഒരു പേഷ്യൻ്റ് രോഗിയിൽ ഏറ്റവും 24-48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം, അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവിനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക്

0: പീസ് തെറാപ്പി ചെയ്യുക. മൂന്ന്, ഓക്കുപ്പേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപ്പേഷണൽ, അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പോൾ ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിൻ്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിൻ്റെ 90% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം 2 BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിലൊരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. താളവട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം രാജാമണി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. വരികൾ കൈതപ്പുറം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,320 രൂപയ്ക്കും പവന് 114,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
5: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
4: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
5: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
4: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
4: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

റേപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 10:30:20. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രത്തിൽ അഭിജിത്ത്, കൊല്ലം, ചിത്ര എന്നിവർ പാടിയ ഗാനം. രചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികിൽ മോഹൻ സിത്താരയുടെ സംഗീതം. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ.

യേശുദാസ്, സുജാത, പുഷ്പവനം കുപ്പസ്വാമി എന്നിവർ പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

യോധ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും യേശുദാസും പാടിയ ഗാനം. വരികൽപ്പിച്ച് തിരുമല, സംഗീതം എ ആർ റഹ്മാൻ. ഒരു പാട്ടാണ്. ഒരു പാട്ടിൽ

0: め。
1: അനുരാഗ കൊട്ടാരം. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കൂ. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിൽ ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, സുജാത മോഹൻ, ബിജു നാരായണൻ എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന ഗാനങ്ങൾ. ആലാപനം ചിത്ര, യേശുദാസ് എന്നിവർ.

സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനങ്ങളാണ് കേട്ടത്. ഇനി ഈ ചിത്രത്തിൽ സച്ചിദാനന്ദൻ പുഴങ്കര രചിച്ച ഗാനങ്ങൾ, യേശുദാസ്, സുരേഷ് ഗോപി എന്നിവർ ആലപിച്ചത്.

0: കരിമണ്ഡലം പരമേശ്വരനും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അറിയിപ്പ്: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487232357 മറ്റൊരു നമ്പർ 0487232357 ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0487232357 മറ്റൊരു നമ്പർ 0487232357 അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിയമസഭയിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPI മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കെത്തുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് K.N. ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും.
1: അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. TU കുരുവിള, KP ഉണ്ണികൃഷ്ണൻ, KP ധനബാലൻ എന്നിവർക്ക് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ഇന്നലെ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി.

മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല.

0: സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാല അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണം സ്തംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിനുമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും അപേക്ഷിക്കേണ്ട വിധവും വ്യക്തമാക്കുന്ന വീഡിയോ CBSE സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് +1 കോഴ്സിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷിക്കാം. HSCAP.Kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുതിയ ജഡ്ജിമാരെ നിയമിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവയിലേക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി 3-ആം പൂൾ A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ A കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് നഷ്ടത്തിൽ 74054 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 23228 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114560 രൂപയും ഗ്രാമിന് 14320 രൂപയുമാണ് ഇന്നത്തെ വില. കേരള ലളിതകലാ അക്കാദമി മുൻ അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദൻ അന്തരിച്ചു. മലപ്പുറം പെരിങ്ങാവിലുള്ള വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ചിത്രകലാകാരന്മാരുടെ ഉന്നതിക്കു വേണ്ടിയും കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതിലും അദ്ദേഹം

0: വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷ് ആണ് മരിച്ചത്. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് SBI ബാങ്കിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഫയലുകളടക്കം കത്തിനശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധനവില വർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു.
1: വൃക്കരോഗങ്ങൾ കുട്ടികളിൽ അപൂർവങ്ങളല്ല. ശരിയായ അറിവും കരുതലും രോഗം തടയുന്നതിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകരിക്കും. പയർമണിയുടെ ആകൃതിയിലുള്ള ശരീരത്തിന്റെ നടുവിന്റെ രണ്ടു ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് വൃക്കകൾ. സാധാരണയായി ഒരാൾക്ക് രണ്ട് വൃക്കകളാണ് ഉള്ളത്. അതിൽ നിന്നുമുണ്ടാകുന്ന മൂത്രം മൂത്രനാളി വഴി മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുകയും യൂറിത്ര എന്ന ട്യൂബ് വഴി വെളിയിലേക്ക് ഒഴിക്കപ്പെടുകയും ചെയ്യുന്നു. വൃക്കകൾ, മൂത്രനാളി, മൂത്രാശയം എന്നീ അവയവങ്ങളാണ് വൃക്കരോഗമുള്ളപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. നെഫ്രോൺ എന്ന ട്യൂബ് വ്യവസ്ഥയാണ് കിഡ്നിയുടെ പ്രവർത്തന യൂണിറ്റ്. ഒരു കിഡ്നിയിൽ ഏകദേശം 10 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഗർഭാവസ്ഥയിൽ തന്നെ ഇവയുടെ രൂപീകരണം പൂർത്തിയാകുന്നു. അതീവ സങ്കീർണമായ വളർച്ചാ പ്രക്രിയ വഴിയാണ് കിഡ്നി ഒന്നോ രണ്ടോ കോശങ്ങളിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ വരുന്ന അവയവമായി നവജാത ശിശുക്കളിൽ രൂപപ്പെടുന്നത്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉള്ള താളപ്പിഴവുകൾ, ഘടനാപരമായ വൃക്കരോഗങ്ങൾ അഥവാ കൺജെനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് എന്താണ് വൃക്കയുടെ ജോലികൾ എന്ന് കാണാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വൃക്കയുടെ പ്രധാന ജോലി. നൈട്രജൻ ജന്യ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുക, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം, അമ്ലത്തിന്റെ അംശം നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി എന്നിവ ഉത്പാദിപ്പിക്കുക എന്നിവയാണ് വൃക്കയുടെ ജോലികൾ. മൂത്രാശയത്തിന്റെ ജോലി മൂത്രം ശേഖരിക്കുകയും ശരിയായ മർദ്ദത്തിൽ ഒഴിച്ചു കളയുകയുമാണ്. സങ്കീർണമായ ഈ ജോലിയിൽ പാളിച്ചകൾ ഉണ്ടായാൽ വൃക്കയിൽ അസുഖങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് കുട്ടികളിലെ രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഘടനാപരമായ രോഗങ്ങളാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു കിഡ്നി ഉണ്ടാകുന്നില്ല, കിഡ്നിയുടെ വലിപ്പം കുറയുക, വൃക്കയുടെ സ്ഥാനം മാറിയിരിക്കുക, രണ്ട് കിഡ്നിയും ജോയിൻ ചെയ്തിരിക്കുക, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം വെളിയിലേക്ക് വരുന്ന ഭാഗത്ത് തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്ന അസുഖം, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം തിരിച്ച് വൃക്കയിലേക്ക് പോകുന്ന വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന അസുഖം, ഇവയിൽ പലതും ഗർഭാവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. പ്രോട്ടീൻ കിഡ്നിയുടെ അരിപ്പയിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നീര് വരാറുണ്ട്. ഇടയ്ക്കിടെ വരാവുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മുടെ കുട്ടികളുടെ വൃക്കരോഗ ഒപിയിലെ പകുതിയോളം കുട്ടികൾക്ക് ഈ അസുഖമാണ്. വൃക്കയിലേക്ക് ശ്വേത രക്താണുക്കൾ കയറി വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശമായോ ശരീരത്തിൽ നീരുമായോ കണ്ടുവരുന്ന ഒരസുഖമാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ലവണങ്ങളോ വെള്ളമോ അരിച്ചിറക്കുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വൃക്കയിലെ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. കിഡ്നിയിലോ മൂത്രാശയത്തിലോ അണുബാധ, കല്ലുകൾ ഉണ്ടാവുക, കുമിളകൾ പോലെയുള്ള സിസ്റ്റ് ഉണ്ടാവുക എന്നിവയും കുട്ടികളിൽ

കാണാറുണ്ട്. ജലാംശം നഷ്ടപ്പെടുന്ന അവസരങ്ങളായ വയറിളക്കം, ഛർദ്ദൽ എന്നിവ കാരണമോ, പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചെള്ളുപനി എന്നിവ കാരണമോ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കാരണമോ, മരുന്നുകളുടെ ഉപയോഗം കാരണമോ താൽക്കാലികമായിട്ടുള്ള കിഡ്നിയുടെ തകരാറ് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. മുൻപറഞ്ഞ അസുഖങ്ങൾ കൊണ്ടോ കിഡ്നിക്കുള്ളിലെ കോശങ്ങളിലെ ഘടനാ വ്യത്യാസം കൊണ്ടോ താൽക്കാലികമായ കിഡ്നി പ്രവർത്തന തകരാറിന്റെ തുടർച്ചയായോ സ്ഥായിയായ കിഡ്നി തകരാറുകൾ ഉണ്ടാകാം. ഇവയെ ക്രോണിക് കിഡ്നി ഡിസീസുകൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഈ വൃക്ക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മൂത്രം പോകാതിരിക്കുക, നീര് വയ്ക്കുക, മൂത്രത്തിൽ കൂടെ രക്തം വരിക, മൂത്രം പതയുക, ബി പി കൂടുതലായത് കാരണമുള്ള തലവേദന, കോട്ട് അല്ലെങ്കിൽ ജന്നി ഉണ്ടാകുക, ഇതൊക്കെ വൃക്ക രോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം. നിർദ്ദിഷ്ടമല്ലാത്ത ലക്ഷണങ്ങളുമായും വൃക്ക രോഗങ്ങൾ വരാം. ലവണങ്ങൾ കുറഞ്ഞത് കാരണമുള്ള തളർച്ച, വേദന, ക്ഷീണം, ഛർദ്ദിൽ, അസ്ഥികളുടെ വളവ്, പൊക്കം വയ്ക്കാതിരിക്കുക എന്നിവയും വൃക്ക രോഗങ്ങളുടെ ലക്ഷണമാകാം. പലപ്പോഴും യാതൊരു ലക്ഷണമില്ലാതെയും വൃക്ക രോഗങ്ങൾ കാണാറുണ്ട്. ചെറിയ പനിയോ വയറുവേദനയോ വരുമ്പോൾ രക്തം പരിശോധിക്കുമ്പോഴാകാം വൃക്കയുടെ തകരാറ് കണ്ടുപിടിക്കപ്പെടുക. ഇത് അപൂർവമായ ഒരവസ്ഥയല്ല. പലപ്പോഴും മാതാപിതാക്കൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ കുഞ്ഞിന്റെ വൃക്ക ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാം അത് മനസ്സിലാക്കുന്നത് രക്തപരിശോധന വഴിയാണ്. പ്രധാനമായും സീറം ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റ് വഴിയാണ് വൃക്കയുടെ പ്രവർത്തനം അളക്കപ്പെടുക. ആളിന്റെ വയസ്സ്, പൊക്കം, പേശികളുടെ അളവ് എന്നിവയനുസരിച്ച് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് വ്യത്യസ്തമാകാം. ക്രിയാറ്റിൻ കൂടാതെ യൂറിയ, ലവണങ്ങൾ എന്നിവയും ടെസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ, ഷുഗർ, ലവണങ്ങൾ എന്നിവ പോകുന്നുണ്ടോ, കോശങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്നിവയും നോക്കാറുണ്ട്. സ്കാനിംഗ് വഴി വൃക്കയുടെ ഘടന, മൂത്രനാളി, മൂത്രാശയം എന്നിവയിൽ തടസ്സമുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. വൃക്കരോഗമുള്ള കുട്ടികളിൽ കുട്ടിയുടെ പൊക്കവും ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവും ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റേജുകളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 5 സ്റ്റേജുകളാണ് ഉള്ളത്. 5-ാമത്തെ സ്റ്റേജിൽ ഉള്ളവർക്കാണ് ഡയാലിസിസ് പോലെയുള്ള ചികിത്സയുടെ ആവശ്യം വരിക. വൃക്കരോഗമുള്ള കുട്ടികളുടെ ചികിത്സ പലപ്പോഴും ലക്ഷണങ്ങളും കാരണങ്ങളും അനുസരിച്ചാണിരിക്കുന്നത്. ഒരു കുട്ടിക്ക് നീരുണ്ടെങ്കിൽ നാം വെള്ളം കുറയ്ക്കാനും ഉപ്പ് കുറയ്ക്കാനും ആവശ്യപ്പെടും. മൂത്രം ക്രമാതീതമായി നഷ്ടമാകുകയാണെങ്കിൽ വെള്ളം കൂട്ടുകയും ലവണം കൂട്ടുകയും ചെയ്യേണ്ടതായി വരും. തടസ്സം അല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂബുകൾ ഇടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയോ ചെയ്യാം. അണുബാധയുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് നൽകാം. പ്രതിരോധ ശക്തിയുടെ നിയന്ത്രണാതീതമായിട്ടുള്ള അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളായിരിക്കും നൽകുക. നൈട്രജൻ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് കുറഞ്ഞാൽ അത് അടിഞ്ഞുകൂടിയുള്ള സങ്കീർണതകൾ ശരീരത്തിൽ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചികിത്സയാണ് ഡയാലിസിസ്. ഒരു മെഷീൻ വഴി രക്തം ശുദ്ധീകരിക്കുന്ന ഹീമോഡയാലിസിസോ വയറിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസോ ആണ് സാധാരണയായി നിർദ്ദേശിക്കപ്പെടുക. വൃക്കകൾ ചെയ്യുന്ന പല ജോലികളിൽ വെള്ളത്തിന്റെ നിയന്ത്രണം, മാലിന്യ നിർമാർജനം, ലവണങ്ങളുടെ ശുദ്ധീകരണം എന്നിവ ഡയാലിസിസ് വഴി നടത്തപ്പെടുന്നു. വൃക്ക തകരാറിലായാലും ജീവൻ നിലനിർത്താൻ ഇവ ഉപകരിക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണയായി വീട്ടിൽ തന്നെ ദിവസവും നടത്തുകയാണ് ചെയ്യുക. ഹീമോഡയാലിസിസ് 2 മുതൽ 4 തവണ വരെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടതാണ്. വൃക്ക മാറ്റിവെക്കൽ അഥവാ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ വൃക്ക രോഗിയുടെ വയറിനുള്ളിലെ രക്തക്കുഴലിലേക്ക് ദാതാവിന്റെ വൃക്കകൾ ഘടിപ്പിക്കുന്നു. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണിത്. പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന പല മരുന്നുകളും വൃക്ക മാറ്റിവെച്ചവർ തുടരേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ വൃക്കരോഗം തടയാം. കുഞ്ഞുങ്ങളിൽ നേരത്തെയുള്ള രോഗനിർണയവും വൃക്കരോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്ന കരുതലും വൃക്കരോഗങ്ങൾ തടയാനോ മൂർച്ഛിക്കാതിരിക്കാനോ സഹായിക്കും. ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ്ങിലൂടെ ഘടനാപരമായ രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിർജ്ജലീകരണം, വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കിയേ പറ്റൂ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ ചികിത്സ തേടുന്നതും രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കും. വൃക്കരോഗങ്ങൾ ഉള്ള കുട്ടികളിൽ ശരിയായ ചികിത്സയും രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും. ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ എന്നിവ ഇപ്പോൾ കുഞ്ഞുങ്ങളിലും സാധ്യമാണ്.

0: നിർജ്ജലീകരണം, മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം, ഇവയെല്ലാം ആർക്കും തടയാൻ സാധിക്കുന്ന വൃക്കരോഗങ്ങളുടെ കാരണങ്ങളാണ്.
1: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുടിയേറ്റ വിദേശ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSMEകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്ന് മുതൽ ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
3: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ

0: ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം 1 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2nd മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
0: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്രയോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം 31 ഒക്ടോബർ വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയും.

0: യുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ രണ്ടാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ, സമയം 1 കഴിഞ്ഞ് 7 സെക്കൻഡ്.
2: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനതരംഗിണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04872 3535 71. മറ്റൊരു നമ്പർ 04872 3535 72. ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ഇത് ആരാണ്? ശോഭ മായന്നൂരെന്ന് അല്ലേ? ഹലോ, കേൾക്കാലോ അല്ലേ? റേഡിയോ വെച്ചിട്ടുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ശബ്ദം ഒന്ന് കുറച്ച് വെക്കൂ. എങ്ങനെയാണ് ശോഭ, നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ മുൻപ്?
3: പരിപാടിയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, മായന്നൂരാണ് വീട്. ഓക്കെ, ശോഭ എന്താ ചെയ്യണത്?
3: ഞാന് ഖാദിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ ഖാദിയിൽ വർക്ക് ചെയ്യുന്നില്ല.
1: ഇല്ല അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു 4 വരി പാട്ട് പ്രതീക്ഷിക്കാം അല്ലേ. ഓക്കെ ശോഭ, പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ പറയൂ.
3: വീട്ടില് ഞാനും അമ്മയും രണ്ട് ഒരു ചേച്ചി ഒരു അനിയത്തി.
1: 3 പെൺകുട്ടികളാണ് അല്ലേ, ചേച്ചിയും അനിയത്തിയും ഈ ശോഭക്കുട്ടിയും അല്ലേ. ഓക്കെ, അപ്പോ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏത് പാട്ട് വേണമെന്ന് അത് ആദ്യം പറഞ്ഞോളൂ.
3: എനിക്ക് ഞാൻ ഗന്ധർവ എന്നുള്ള മൂവിയിലെ പാലപ്പൂവി നിൻ തിരുമംഗലിലെ കാലി തരൂന്നുള്ള
1: ആ പാട്ടാണ് വേണ്ടത് അല്ലേ, ചിത്ര പാടിയത് ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ പറയൂ.
3: എനിക്ക് 2-3 വിശ്വസുണ്ട്.
1: ആ പറഞ്ഞോളൂ.
3: എന്റെ മേമയുടെ മക്കളാണ്, മേമയുടെ മകനും എന്റെ മേമയുടെ മകന്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു 19th.
1: ഓ, കഴിഞ്ഞുപോയി അല്ലേ. 19th ആയിരുന്നു. ഓക്കെ, സാരില്ല. എന്നാലും നമ്മള് നമ്മളുടെ ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ് കേട്ടോ രണ്ടുപേർക്കും.
3: തനുറാം വിസ്മയ. പിന്നെ 10th എന്റെ ചേച്ചി
1: വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അല്ലേ. അപ്പൊ ഇതാ ഇവര് ഈ രണ്ടു കൂട്ടരും അല്ലെ, നല്ല സുഖമായും സന്തോഷമായും അല്ലെ, ഇവരുടെ ജീവിതം ഒരുപാട് കാലം അല്ലെ ഇങ്ങനെ.

0: മുന്നോട്ട് പോട്ടെ അവരുടെ ഈ ഒരു സഹയാത്ര അല്ലേ.
1: ആ
0: മിനി മണികണ്ഠൻ അതുപോലെ നേരത്തെ പറഞ്ഞ അല്ലേ അവര് രണ്ടുപേരും.
1: ആ പിന്നെ
0: അപ്പൊ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് കേട്ടോ. ഓക്കെ മെയ് ഒന്നാം തീയതി ആയിരുന്നു അല്ലേ. അപ്പൊ എല്ലാം ഈ കഴിഞ്ഞ മാസമായിരുന്നു അല്ലേ, മെയ്യിലായിരുന്നു
1: എല്ലാം
0: കഴിഞ്ഞുപോയി. എന്താ അപ്പൊ ആ ഓക്കെ സാരില്ല, എന്തായാലും എന്താ ഇപ്പൊ നമ്മളെ ആശംസകൾ അറിയിക്കാണ് കേട്ടോ. ഓക്കെ ഇനി നമുക്ക് ശോഭക്കുട്ടിയുടെ ഒരു രണ്ടുപേര് പാട്ടായാലോ. മ്യൂസിക് പഠിക്കുന്ന ആളാന്നല്ലേ പറഞ്ഞത്. നമുക്ക് മുഴുവൻ പാടാൻ സമയം കിട്ടില്ല, ഒരു നാലു വരി കേട്ടോ. ആ പെട്ടെന്നായിക്കോട്ടെ.

0: അസലായിട്ടോ ശോഭ, അസലായിട്ട് പാടി. അപ്പൊ ഇനി നമുക്ക് ഇന്ന് ആവശ്യപ്പെട്ട ഗാനം കേട്ടാലോ?
1: ഉണ്ട്,
0: പറഞ്ഞോളൂ.
1: എന്റെ ചേച്ചി, എന്റെ ചേച്ചി മിനി, പൂജ, മേമ്മയുടെ മക്കള് രശ്മി, ശ്രുതി, സനു, പിന്നെ എന്റെ എല്ലാ റിലേറ്റീവ്സിനും, എന്റെ മേമ്മമാർക്കും,
0: ഓക്കെ. അപ്പൊ ഇനി ആരെയും വിട്ടുപോണ്ട അല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സേഫായി അല്ലേ. ഓക്കെ ശോഭ, അപ്പത ഇനി ഇഷ്ട ഗാനം കേട്ടോളൂ കേട്ടോ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, ജോൺസൺ ഈണം പകർന്ന ഗാനം, ചിത്രം ഞാൻ ഗന്ധർവൻ, ചിത്ര ആലപിച്ചത്. ഓക്കെ ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എൻ്റെ പേര് ബാബു, ഞാൻ വടക്കേക്കര.
0: അപ്പൊ എറണാകുളം ജില്ലയാണ് അല്ലേ?
1: എറണാകുളം ജില്ല.
0: ഓക്കെ, എന്ത് ചെയ്യണോ?
1: ഞാൻ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു. കൊറോണ വരെ പച്ചക്കറി കോട്ടപ്പുറം മാർക്കറ്റ് കോട്ടപ്പുറം മാർക്കറ്റ് പച്ചക്കറിയുടെ ഒരു പരിപാടിയാണ്.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലിപ്പോ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, രണ്ട് പെൺകുട്ടികളാണ്.
0: മക്കളൊക്കെ മാരീഡ് ആണോ? കല്യാണം കഴിഞ്ഞുപോയോ?
1: കഴിഞ്ഞു കഴിഞ്ഞു
0: കഴിഞ്ഞു അല്ലേ.
1: മുത്താള് ചെറായി ചെബി, പിന്നെ ചെമ്മീൻ കമ്പനിയാണ്. രണ്ടാമത്തെ ആള് ടീച്ചറാണ്.
0: ഓ, രണ്ടാമത്തെ ആള് ടീച്ചറാണ്.
1: അവർക്ക് രണ്ട് പിള്ളേരുണ്ട്, ആരാധ്യ അനിജ.
0: ആരാധ്യ അനിജ അല്ലേ. ഈ വർഷം രണ്ടിലേക്കായി അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അല്ലേ. രണ്ടുപേരെ കുട്ടികളുണ്ട്, ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് അല്ലേ. ഇപ്പൊ രണ്ടുപേരും സ്കൂളിലായിരിക്കും അല്ലേ.
1: അതെ അതെ, ഇന്നലെ തുടങ്ങി.
0: അതെ അതെ, ഇന്നലെ തുടങ്ങി. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ ഊഞ്ഞാലില്ലേ, ആ വേമ്പനാട്ട് കായലിൽ പാട്ടില്ലേ.
0: ഊഞ്ഞാൽ എന്ന ചിത്രത്തിലെ വേമ്പനാട്ടു കായലിൽ അല്ലേ ആ പാട്ട്. ആ പാട്ട് മതി. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഏതൊക്കെ പരിപാടികളാണ് കേൾക്കാറുള്ളത്? അത് ശരി, ഉച്ച നേരത്താണ് ഇപ്പൊ കൂടുതലും അല്ലെ, ചലച്ചിത്ര ഗാന പരിപാടികളാണ് കൂടുതലായിട്ട് കേൾക്കാറുള്ളത്
1: അല്ലേ.
0: നേരത്തെ പോണ്ടി വരും അല്ലെ, ഈ പച്ചക്കറിയുടെ ഇതായതുകൊണ്ട് രാവിലെ നേരത്തെ. ഓ, അത് ശരി. എന്നിട്ട് പിന്നെ പോയി പച്ചക്കറി ഒക്കെ എടുത്തു വന്ന അങ്ങനെയായിരിക്കും അല്ലേ. ഓക്കെ, വൈഫ് എങ്ങനെയാണ്? റേഡിയോ കേൾക്കുവോ? ഇല്ല. അപ്പൊ ഇനി അടുത്ത തവണ വിളിക്കുമ്പോ ഒരു റേഡിയോ റേഡിയോ ഒക്കെ വാങ്ങിച്ച്, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ആപ്പ് ഉണ്ട് ഇപ്പോ ഫോണിൽ, അത് ഇൻസ്റ്റാൾ ചെയ്ത പരിപാടി കേൾക്കാം കേട്ടോ.

ആഹ് അത് ശരി. അപ്പൊ എന്താ വൈഫിനോട് കേൾക്കാൻ പറയൂ നമ്മുടെ പരിപാടികൾ കേട്ടോ. എന്നിട്ട് പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് എഴുതി അറിയിക്കണം. ഏറ്റല്ലോ ശരി. എന്നാൽ അപ്പൊ വൈഫിനോട് നമ്മുടെ അന്വേഷണം പറയൂ, മക്കളോടും ഒക്കെ പറയൂ കേട്ടോ. അപ്പൊ ഇതാ ഇഷ്ടഗാനം കേട്ടോളൂ, ബിച്ചു തിരുമല എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം. ഓക്കെ ശരി എന്നാൽ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: ഹലോ.
6: ഹലോ,
5: നമസ്കാരം. നമസ്കാരം. രുക്കു അല്ലേ?
6: മുണ്ടൂര്.
5: മുണ്ടൂരാണ് സ്ഥലം. ഓക്കെ. അപ്പൊ തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ രുക്കു കുട്ടി, നമ്മുടെ പരിപാടിയിൽ മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
6: ഓക്കെ.
5: എല്ലാവരും കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോ രുക്കുവിന് വേഗം കിട്ടിയിരിക്കണോ അല്ലേ? അതിന്റെ ഒരു സന്തോഷം നമുക്ക് ആ ശബ്ദത്തില് അറിയാനുണ്ട്.
6: സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലോ.
5: എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് വീണ്ടും, നമ്മൾ ഒരു തവണ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ വീണ്ടും നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷം. ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് ആദ്യം പറയൂ, അതിനുശേഷം നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. യേശുദാസ് പാടിയതല്ലേ, നവകാഭിഷേകം കഴിഞ്ഞു. അപ്പൊ ആ ഗാനം തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ പറയൂ. എന്താണ്, നമ്മളെ റേഡിയോ നാടകങ്ങളൊക്കെ കേട്ടില്ലേ?
6: കേട്ടിരുന്നു അല്ലേ? നമ്മുടെ മോഹൻലാല് അഭിനയിച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ, നല്ല നാടകങ്ങളായിരുന്നു അല്ലേ? ഒരുപാട് പരിപാടികൾ, എല്ലാ പരിപാടികളും നല്ല നല്ല പരിപാടികളാണല്ലോ.
5: എല്ലാ പരിപാടിയും കേൾക്കുന്ന ആളാണ് എന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതാണ് ഞാനപ്പോ എടുത്തു ചോദിച്ചത്. നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നമുക്ക് വീണ്ടും ഈ അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും വന്നത്. അതാണ് ചോദിച്ചത്, അതൊക്കെ കേട്ടില്ലേ എന്ന് ചോദിച്ചത് കേട്ടോ.
6: അതെ അതെ അതെ, എല്ലാ പരിപാടിയും നല്ല നാടകങ്ങളും, നമ്മള് ശബ്ദ, പണ്ടൊക്കെ ശബ്ദരേഖ, അതൊക്കെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കേക്കാൻ വേണ്ടിട്ട്.
5: അതെ അതെ,
6: അതൊക്കെ നല്ല നല്ല പരിപാടികളാണ്. പിന്നെ ഇപ്പോഴും നല്ല ചോദ്യ ഉത്തരം ചിന്താവിഷയം, നമുക്ക് കുറെ അറിവുകളും ഒക്കെ കിട്ടുമല്ലോ മാഡം അതില്. എല്ലാ അറിവുകളും പിന്നെ സമയം അറിയാൻ പറ്റും.
5: ക്ലോക്കിന്റെ ആവശ്യമില്ല അല്ലേ റേഡിയോ ഉണ്ടെങ്കിൽ.
6: അതെ അതെ, നമ്മുടെ 12 വാർത്തയും എല്ലാ പരിപാടിയും നമുക്ക് എല്ലാതും അറിയാൻ പറ്റുമല്ലോ.
5: അതെ തീർച്ചയായിട്ടും.
6: ആരോഗ്യക്കുറിപ്പ്, പിന്നെ പിന്നെ നേർവഴി, അതെ അതെ, അത് ഓരോ ഇതാണല്ലോ എല്ലാതും. അതേപോലെ നേരിടുന്നവർക്കൊക്കെ അറിവ് ഇത് കിട്ടാനുള്ള ഒരു ഇതാണല്ലോ അത്. കാഴ്ചയില്ലാത്തവർക്കും ഇങ്ങനെ നേറിയാന്ന് പറയുമ്പോ നല്ലൊരു ഇതുള്ള അറിവ്,
5: പിന്നെന്താ നമുക്കതൊരു പ്രചോദനം കൂടിയാണ് അല്ലേ.
6: അതെ അതെ അതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനത്തെ ഒരുപാട്, പിന്നെ എല്ലാതും, പിന്നെ നമ്മുടെ തൃശ്ശൂര് നാളെ ഇതുണ്ടായല്ലോ കലോത്സവത്തിന്റെ.
5: അതൊക്കെ നമ്മള് അതിന്റെ എല്ലാം നമ്മള് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്നു.
6: അതെ അതെ, അങ്ങനെ എല്ലാ പരിപാടികളും നല്ല നല്ല,
5: ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല നല്ല പരിപാടികളുമായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്നാലും ഇഷ്ട ഗാനം കേട്ടാലോ, രണ്ടുപേരും പാടണോ?
6: പാടാണ് രണ്ടുപേരും.

0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് രുക്കു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം അല്ലേ? ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പെട്ടെന്ന് പേര് പറഞ്ഞോളൂ.
1: ഓമനാരാമേന്ദ്രൻ, മുച്ചുചൂടൻ വിളിക്കുന്ന അവർക്ക്, പ്രവിത സുരേന്ദ്രൻ ഞാലക്കുടയിൽ നിന്ന്, ശീല ഉണ്ണി കൊടുക്കര, അവർക്ക് എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി അല്ലെ? അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്നത്. അപ്പൊ ഇതുപോലെ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ
1: റേഡിയോ
0: സുഹൃത്തുക്കളാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇനി വീണ്ടും ഒരു രണ്ടു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ ഒരുപാടിയിലേക്ക്. ശരി എന്നാല്. ഓക്കെ, വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: തിരിച്ചു ഒരുപാട് സന്തോഷം.
0: ശരി, ഓക്കെ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ഹലോ.
7: ഹലോ,
6: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാന തരംഗിണിയാണ്. ഇതാരാ സംസാരിക്കുന്നത്?
7: ഞാൻ നാട്ടികേന്ന്, രഘുനാഥൻ.
6: രഘുനാഥൻ നാട്ടികേന്ന് അല്ലേ?
7: ഓക്കെ.
6: ആദ്യമായിട്ടാണോ പരിപാടിയില?
7: അല്ല, ഞാൻ ഈ പരിപാടിയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്.
6: ആഹാ, രണ്ടാമത്തെ തവണയാണ് അല്ലേ? നമ്മൾ ആദ്യമാണ് സംസാരിക്കണത് തോന്നണോ? അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
7: ഞാനും വൈഫും മാത്രമേ ഉള്ളൂ.
6: എന്ത് ചെയ്യണു?
7: ഞാൻ സുഷർമാനാണ്, കടലിൽ മീൻപിടുത്തം.
6: വൈഫിന് ജോലി ഉണ്ടോ?
7: ഇപ്പൊ പോയിട്ട് കുറച്ച് ദിവസമായി, പണി കുറവായിരുന്നു, അതുകൊണ്ട് പോയില്ല.
6: അല്ല, വൈഫ് വർക്ക് ചെയ്യണുണ്ടോ?
7: വൈഫ് സ്കൂളിൽ ചെറുതായിട്ടൊരു പണിയുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്.
6: ആണല്ലേ, ഓക്കെ. അപ്പൊ ഇന്നലെ സ്കൂള് തുറന്നല്ലോ അല്ലേ? വീണ്ടും അപ്പൊ ജോലിക്ക് പോയിരിക്കും അല്ലേ?
7: ഇന്നലെ മുതല്
6: പോയി തുടങ്ങി അല്ലേ? ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ.
7: സമസ്യ എന്ന് പറഞ്ഞ സിനിമയില് ദാസേട്ടൻ പാടിയ കിളി ചിലച്ചു എന്ന് പറയുന്ന പാട്ട്.
6: ഓക്കെ, സമസ്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കിളി ചിലച്ചു അല്ലേ ആ ഗാനാണ്
7: വേണ്ടത്?
6: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം കേൾക്കാം. മറ്റു വിശേഷങ്ങൾ പറയൂ, നമ്മളുടെ ഏതൊക്കെ പരിപാടികളാണ് കേൾക്കാറുള്ളത്?
7: ഞാൻ പരിപാടികൾ കുറവാണിപ്പോ കഴിക്കുന്നത്. ഞാൻ ഒരുപാട് വർഷമായിട്ട് തൃശൂർ നിലയത്തിന്റെ ആരാധകനാണ്. 70 കാലഘട്ടത്തിലൊക്കെ ഞാൻ കത്തുകൾ അയച്ചിരുന്നതാണ്.
6: ഇപ്പൊ
7: ഒന്നുമില്ല, പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ അപ്പൊ അതങ്ങനെ അങ്ങോട്ട് പോകും. എന്നിരുന്നാലും ചില പരിപാടികളൊക്കെ കേൾക്കും,
6: കേൾക്കാറുണ്ട്.
7: കൊച്ചി നിലയത്തിന്റെ പരിപാടി, നിലയത്തിന്റെ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറ്.
6: അത് ശരി. ആഹാ, തൃശ്ശൂരും കൊച്ചിയും അല്ലേ, അതാണ് കേൾക്കാറുള്ളത് അല്ലേ?
7: അതെ അതെ.
6: ഓക്കേ, എങ്ങനെയാ, പാട്ടൊക്കെ പാടുന്ന ആളാണോ?
7: ഇല്ല, പാട്ട്
6: കേട്ട് ആസ്വദിക്കും അല്ലേ?
7: പാടൊന്നുമില്ല.
6: അപ്പൊ അങ്ങനെ സുഖമായിട്ട് പോകണു അല്ലേ?
7: അപ്പൊ
6: തീർച്ചയായിട്ടും നമ്മുടെ പരിപാടികളെ കേട്ട് നമുക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടല്ലോ, കത്തയക്കണം എന്നില്ല. അപ്പൊ നമുക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ വായിക്കാം. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്തണം. ഓക്കെ, പരിപാടികൾ കേട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങള് നമ്മളെ അറിയിക്കാം. വൈഫിനോട് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്നാലും ഇഷ്ട ഗാനം കേട്ടാലോ? ഓക്കെ, സമസ്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കിളി ചിലച്ചു എന്ന ഗാനം. ഒ എൻ വി കുറുപ്പാണ് എഴുതിയിട്ടുള്ളത്, കെ പി ഉദയഭാനുവാണ് സംഗീതം.
7: അതെ,
6: ഓക്കെ, ശരി, താങ്ക് യു.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ
1: നമസ്കാരം നമസ്കാരം
0: ഗാനതരംഗിണിയാണ്. ആ
1: നമസ്കാരം നമസ്കാരം.
0: നമസ്കാരം.
1: ശ്രീനിവാസൻ പൊന്മളയാണ്, മലപ്പുറം പൊന്മള.
0: ആഹാ, മലപ്പുറം ജില്ലയിലെ പൊന്മള അല്ലേ സ്ഥലം?
1: പൊന്മള, അതായത് കോട്ടയ്ക്കലിലെ ആവേശാലയ്ക്ക് അടുത്തായിട്ട് വരും.
0: ഓ, അതിന്റെയൊക്കെ അടുത്താണ് അല്ലേ?
1: ഓക്കെ.
0: ഓക്കെ.
1: ഞാൻ കുറെ മുമ്പ് ഒരു ഒത്തിരി
0: ഒരുപാട് മാസമായി പങ്കെടുത്തിട്ടപ്പോ അല്ലേ,
1: കുറെ ഒത്തിരി.
0: ആഹാ,
1: അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചു നോക്കി കിട്ടില്ലേ.
0: അപ്പൊ എന്തായാലും കിട്ടുകയും ചെയ്തു അല്ലേ.
1: പരിമിതിയുള്ള ആളാണ്. 67 വയസ്സായി.
0: അത് ശരി. അപ്പൊ റേഡിയോ തന്നെ ആയിരിക്കും അല്ലേ സാറിന് കൂട്ടായിട്ട്?
1: കൂട്ട് റേഡിയോ തന്നെയാണ്. തൃശ്ശൂരും കേൾക്കും, കോഴിക്കോട്, തൃശ്ശൂരും മഞ്ചേരി.
0: തൃശ്ശൂരും മഞ്ചേരിയും മാറി മാറി കേൾക്കും അല്ലേ.
1: തൃശ്ശൂര് പിന്നെ റേഡിയോയിൽ കിട്ടും കേട്ടോ. കൊച്ചി ഫോണില് കൂടി അങ്ങനെ
0: കേൾക്കും വഴിയാണ് കേൾക്കണത് അല്ലേ.
1: തൃശ്ശൂര് കിട്ടും.
0: വീട്ടില് മറ്റാരൊക്കെ ഉണ്ട്?
1: തൃശ്ശൂര് പാട്ട്, പാട്ടിനോടാ താല്പര്യം. ഞാൻ പാട്ടിന് ഇത് കേൾക്കുള്ളൂ. പിന്നെ മറ്റുള്ള വാർത്തകളൊക്കെ ഇവിടെ മഞ്ചേരി ഇവിടെ കിട്ടുമല്ലോ.
0: ഓ, അതെ അതെ, അവിടെ മഞ്ചേരി.
1: പിന്നെ നിങ്ങളെ പോലത്തെ ആൾക്കാരോട് ഒക്കെ സംസാരിക്കുമ്പോ കിട്ടുന്ന സന്തോഷമുണ്ട്. അതാണ് എനിക്ക് പാട്ടിനെക്കാട്ടിൽ ഏറ്റവും വലിയത്. എന്താ വെച്ചാൽ, പാട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു റേഡിയോയിലേക്ക് വിളിക്കുന്നു വേണ്ട, ഫോൺ എടുക്കാൻ തോന്നും. നമുക്ക് ഇഷ്ടമുള്ള രംഗങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, കേട്ടാസ്വദിക്കുന്ന അങ്ങനെ ചെയ്യാം.
0: അങ്ങനെയും
1: ഇതൊക്കെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത്രയും സത്യം.
0: ഒരുപാട് സന്തോഷം കേട്ടോ നമുക്കും. അതെ, നമ്മളുടെ ശ്രോതാക്കളോട് സംസാരിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, ഈ പറഞ്ഞ പോലെ

0: പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോ അവതാരകരെ, ശ്രോതാക്കൾ, അങ്ങനെയുള്ള ഒരു വേർതിരിവൊക്കെ മാറി ഒരു കുടുംബം പോലെ ആയിരിക്കണോ എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് പ്രോഗ്രാമില്.
1: ഒത്തിരി കൂട്ടുകാരുണ്ട്, ഒത്തിരി കൂട്ടുകാരുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്, നമ്മളെ 14
0: ജില്ലകളിലും.
1: ഈ റേഡിയോ കൂടി കിട്ടുന്ന കൂട്ടുകാരാണ്,
0: കിട്ടുന്ന റേഡിയോ വഴിയുള്ള സൗഹൃദങ്ങളാണ് അല്ലേ. ഇനി ഇന്ന് ഏത് പാട്ടാ വേണ്ടത് എന്ന് പറഞ്ഞോളൂ ആദ്യം.
1: ഒരു മൂന്നാല് ആൾക്കാരുണ്ട് പാടെ, ഒരു ലൂസി ജോസ്, പിന്നെ ഒരു പിന്നെ ബിന്ദു ധർമ്മൻ, മറ്റൊരു മുണ്ടൂരാണ്, മുണ്ടൂര്
0: ഒക്കെ
1: കാഴ്ചയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഒരു വിനീത ഉണ്ട്, പിന്നെ ഒരു ജയന്തി യമുന, ചേച്ചി അഞ്ചത്തിയാണ് രണ്ടാളും. ജയന്തി ഞങ്ങളെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്.
0: അത് ശരി. ഇപ്പൊ കുറച്ച് മുൻപ് നമ്മൾക്ക് ഒരു കോളർ ഉണ്ടായിരുന്നു, രുക്കും അതെ ഇതുപോലെ.
1: എല്ലാവർക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ഓക്കെ, പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ്?
1: പ്രദീപ് കുമാർ ഉണ്ട്, അളമ്മക്കര കേട്ടോണ്ടിരിക്കുകയാണ് ആള്.
0: ഏത് പാട്ടാണ് അത് പറയൂ.
1: പാട്ട് ഞാന് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ആ പാട്ട്.
0: ആ പാട്ടാണ്. ഒരു രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോരട്ടെ പാട്ട്.
1: പാട്ട് മുഴുവൻ അതാ അറിയില്ല, നമ്മുടെ രണ്ടുപേര് വേറെ പാടാ.
0: ആയിക്കോട്ടെ.
1: പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ, പനനീരുതിരും രാവിലെ

ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ഇനി മക്കളോടും പേരക്കുട്ടികളോടും വൈഫിനോടും ഒക്കെ നമ്മുടെ അന്വേഷണം പറയാം കേട്ടോ. ശരി എന്നാല് അപ്പതാ ഇനി ഇഷ്ടഗാനം കേട്ടോളൂ. ദൃക്സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയിട്ടുള്ളത്. വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരിക്കുന്നു. ശരി എന്നാല് ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം
0: പറഞ്ഞോളൂ.
1: മാഡം. നമസ്കാരം.
0: നമസ്കാരം, പറയൂ, ആരാണ്?
1: ഞാൻ മുറ്റിച്ചു വരുന്ന രാമചന്ദ്രനാണ്.
0: ആഹാ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ്. വിളിച്ചിട്ട് അല്ലേ?
1: ഓക്കെ.
0: അതെ, നമ്മുടെ പരിപാടി നിർത്തിവെച്ചിരിക്കുകയായിരുന്നല്ലോ. ഫോണിനും ഫോൺ ഔട്ടും ഒക്കെ അല്ലേ കുറച്ചു കാലം നിർത്തിവെച്ചിരിക്കുവായിരുന്നു.
1: അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു.
0: വീണ്ടും തുടങ്ങിയല്ലോ നമ്മള്, അപ്പൊ സന്തോഷമായല്ലോ.
1: അതെ.
0: ഓക്കെ, എന്താണ് വൈഫിന്റെ പേരെന്താണ്?
1: ഓമന.
0: ഓമന, ഉവ്വ് ഉവ്വ്, ഓർമ്മ വന്നു കേട്ടോ. രണ്ടുപേരും നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്, എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളുകളാണ് അല്ലേ? രണ്ട് റേഡിയോ ഉണ്ട്. അത് ശരി. അപ്പൊ ഇൻകേസ് കറണ്ട് പോയാല് അല്ലേ, കറണ്ട് പോവുകയാണെങ്കിലും നമുക്ക് പരിപാടി കേൾക്കാനുള്ള സൗകര്യം വേണം അല്ലേ? അപ്പൊ ബാറ്ററിയിൽ വർക്ക് ചെയ്യണം.
1: വേറൊരു ജോലിക്ക് പോയിട്ട് വന്നാലും
0: റേഡിയോ. ഓക്കെ,
1: വളരെ കൃഷ്ണഭക്തിയാണ്, അതുകൊണ്ടാ അവർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്.
0: ഏത് പാട്ടാണ്?
1: കിഴക്കുണരും പട്ടിയിലെ ധനശ്യാമ മോഹന കൃഷ്ണ എന്നുള്ളത്.
0: അത് ശരി, ഓമന ചേച്ചിക്ക് വേണ്ടിയാണ് ഈ പാട്ടപ്പോ അല്ലേ?
1: അതെ അതെ, അത് ഓമന ചേച്ചിക്കും നമ്മളെ തൃശ്ശൂർ മുണ്ടൂരുള്ള ഒരു രുക്മണി നേരത്തെ വിളിച്ചിരുന്നു. കുറ്റ ഫ്രണ്ടാണ്.
0: അത് ശരി. ഓക്കെ, അതൊക്കെ ഈ റേഡിയോ വഴി കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങളാണോ?
1: അതെ അതെ, അല്ലാതെയും ഞങ്ങളെ അല്ലാതെ വിളിക്കാറുണ്ട്. ബ്ലൈൻഡ് ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട്, വിളിക്കാറും വർത്തമാനം പറയാറൊക്കെ ഉണ്ട്. അപ്പൊ ആ കുട്ടിയും കണ്ണു കാണാത്ത ആളാണ്. പിന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയും, പിന്നെ ഈ കാഴ്ചയില്ലാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് പഠിക്കും.
0: എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് സഹധർമ്മിണി നമ്മളുടെ ഓമന ചേച്ചിക്ക് അല്ലേ?
1: സഹധർമ്മിണി നമ്മുടെ ഓമന ചേച്ചിക്ക്.
0: തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ.
1: എനിക്ക് ലോട്ടറി എടുത്തോണ്ട് തരുന്ന സുരാ ചക്രവർത്തിയാണ്, അയാൾക്ക് വേണ്ടി.
0: ആൾക്ക് വേണ്ടി. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. കെ ജയകുമാർ ആണ് എഴുതിയിട്ടുള്ളത്. രവീന്ദ്രന്റെ സംഗീതം.
1: താങ്ക് യു മാഡം.
0: ശരി, ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ഇതാരാ സംസാരിക്കണത്?
1: രാധാ സി എൻ പേരാമംഗലം.
0: ആഹാ, രാധാ സി എൻ പേരാമംഗലം. നമ്മൾ മുൻപ് ഒരു തവണ സംസാരിച്ചിട്ടുണ്ട് തോന്നണു അല്ലേ രാധ ചേച്ചി? ഉണ്ട്.
1: ഡിസംബറിലെ.
0: ആഹാ, ഡിസംബറിലാണ് അല്ലേ അവസാനം പങ്കെടുത്തത്? ഓക്കെ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പറഞ്ഞോളൂ.
1: പുതിയ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല.
0: ആ, നമ്മുടെ റേഡിയോ നാടകങ്ങള് അതൊക്കെ ആസ്വദിച്ചല്ലോ ഇല്ലേ?
1: ആ, കുറച്ചൊക്കെ കേട്ടു, പിന്നെ അങ്ങനെ മുഴുവനായിട്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല.
0: ഓ ഓ, അത് ശരി. അപ്പൊ കൂടുതൽ ഈ ചലച്ചിത്ര ഗാന പരിപാടികളാണ് താല്പര്യം അല്ലേ?
1: ചിത്രഗാന പരിപാടികളെ
0: കേൾക്കാറുള്ളത്. ഓക്കെ, ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് എന്ന് ആദ്യം പറഞ്ഞോളൂ, എന്നിട്ടാവാം നമുക്ക് മറ്റു വിശേഷങ്ങള്.
1: ഒരു മിന്നാമിനുങ്ങന്റെ നുറുങ്ങുവട്ടത്തില് മെല്ലെ മെല്ലെ മുഖപടം തല്ലിയർത്തി എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: ഉവ്വ ഉവ്വ, യേശുദാസ് പാടിയത് അല്ലേ? പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: മറ്റു വിശേഷങ്ങളൊന്നുമില്ല,
0: ഇങ്ങനെ പോണു അല്ലേ. മകനൊക്കെ സുഖമായിരിക്കണല്ലോ അല്ലേ? ലൈൻമാനായിട്ട് വർക്ക് ചെയ്യണു. ഓക്കെ, അത് ശരി. ആ റേഡിയോയുടെ അടുത്തുനിന്ന് ഒരല്പം മാറി നിക്കുവോ, നല്ല ഇക്കോ വരണണ്ട നമുക്ക്. ഓക്കെ, അപ്പൊ അമ്മയും മോനും മാത്രാണ് വീട്ടിലല്ലേ?
1: അതെ.
0: ഓക്കെ, സുഖായിട്ട് പോണു. ഊണൊക്കെ കഴിഞ്ഞോ?

അതുകൊണ്ട് കഴിഞ്ഞു. ആഹാ, എന്താണ് സ്പെഷ്യൽ? വല്ലതും ഉണ്ടായിരുന്നോ? സാമ്പാറും ഉപ്പേരിയും ഒക്കെ കൂട്ടി അല്ലേ, സുഖമായി ഊണൊക്കെ കഴിച്ച് അല്ലേ, അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കെന്നാ ഈ പാട്ട് കേട്ടാലോ? ഇനി ഏകദേശം ഒരു 4.5 മിനിറ്റോളം വരുന്നുണ്ട്. അപ്പൊ പാട്ട് മുഴുവൻ കേൾക്കണമെങ്കിൽ നമ്മളിപ്പോ വർത്തമാനം നിർത്തി പാട്ടിലേക്ക് പോകണം. എന്താ വേണ്ടത്? പാട്ട് വയ്ക്കാം അല്ലേ? ഓക്കെ കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനി ഒരു 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യണം. ശരി, അപ്പൊ ദാ ഇനി ഇഷ്ട ഗാനം കേട്ടോളൂ. ONV കുറിപ്പെഴുതി, ജോൺസൺ ഈണം പകർന്ന ഗാനം. ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനതരംഗിണി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ. സാങ്കേതിക സഹായം ശ്രീകുമാർ എ ബി, അനന്തു വിനയൻ. വീണ്ടും മറ്റൊരു ഗാനതരംഗിണിയിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: Orange alert issued for thunder squall conditions in Rajasthan, Gujarat, West, Madhya Pradesh, Odisha and coastal Andhra Pradesh today. And in women's cricket, third and final T20 international between India and hosts England to be played in Taunton tonight. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: പണത്തിന്മേൽ പണിതുയർത്തിയ അഭിമാനബോധം സമൂഹത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയാണ്, ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ പോലെ 165 വർഷം മുമ്പത്തെ റഷ്യയിലും പീറ്റേഴ്സ്ബർഗിലെ പാവപ്പെട്ട മിടുക്കൻ റസ്കോൾനിക്കോവ് പട്ടിണിയും രോഗവും ശാരീരിക പീഡനവും അപമാനവും മാനസിക അടിമത്വവും പേറുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. പണം കൈയാളുന്ന ഒരു കൊള്ളപ്പലിശക്കാരിയെ നിക്കോവ് കൊല്ലുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു നവലോകത്തിൻ്റെ പിറവി സ്വപ്നം കണ്ടുകൊണ്ടാണ്. പുറം ലോകം ആ കൊലപാതകം അറിഞ്ഞില്ലെങ്കിലും അയാളുടെ അകം ലോകം മനസ്സാക്ഷി അയാളെ കശക്കി എറിയുന്നതാണ് പിന്നീട് കണ്ടത്. പതിയെ പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്ക് രഹസ്യ പോലീസ് പെട്രോവിച്ച് ഒരു കഴുകനെപ്പോലെ നിക്കോവിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. നിക്കോവിൻ്റെ അരുമ സഹോദരി ഡോണിയ ഒരു ധനികൻ്റെ വീട്ടിൽ അപമാനിതയായി ജോലി ഉപേക്ഷിച്ചു. ആ ധനികന്റെ ബന്ധു ലൂഷിൻ ദരിദ്രയെങ്കിലും അപമാനിതയെങ്കിലും സുന്ദരിയായ ഡോണിയയെ വിവാഹം കഴിക്കാൻ വാക്കുകൊടുത്തു. ഒരു ധനികന്റെ ബന്ധുത്വം ഡോണിയയുടെ ദരിദ്ര കുടുംബത്തിന് ബലമാകുമെന്ന് അവർ കരുതി. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിനെയും നിറം കെട്ട അയാളുടെ ഔദാര്യങ്ങളെയും വെറുത്ത നിക്കോവ് ലൂഷിനെ തിരസ്കരിക്കാൻ പെങ്ങളെ ഉപദേശിക്കുന്നു. ലൂഷിനും നിക്കോവിൻ്റെ കുടുംബവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നും ദരിദ്രരും ധനികരും തമ്മിൽ വിവാഹബന്ധുത്വം എളുപ്പമല്ല. വാക്കുകളിലെ മുള്ളും മുനയും അപ്രതീക്ഷിത ദിശകളിലെല്ലാം തറച്ചു കയറുന്നു. ഒരു സംഭാഷണം എങ്ങനെ വഴിതെറ്റാമെന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണം.
3: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
4: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
3: പക്ഷേ വഴക്കിന് വന്നു.
4: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.
5: അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്.
3: ഓ, അപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാണ്.
4: കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും എന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈയിടെ നിങ്ങൾ തന്നെയാണ് അവനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയത്.
3: തെറ്റായ കാര്യങ്ങൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
6: നിങ്ങൾ എഴുതി?
3: അതെന്താണെന്ന് പറ.
6: ഇന്നലെ റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടവന്റെ വിധവയ്ക്കല്ല, മകൾക്കാണ് ഞാൻ പണം കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും സഹോദരിയും പരസ്പരം പിണങ്ങിപ്പിരിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ അങ്ങനെ എഴുതിയത്.
3: ക്ഷമിക്കണം സർ, നിങ്ങളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി എന്നും എന്തഭിപ്രായമാണ് എന്നിൽ ഉണർത്തിയതെന്നും മറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും സഹോദരിയുടെയും അന്വേഷണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
4: അങ്ങനെ എഴുതിയല്ലോ.
3: എന്തെഴുതി? ഞാൻ ആ കത്തിൽ ഒറ്റ വാക്കെങ്കിലും

0: തെറ്റായി എഴുതിയിട്ടുള്ളതായി കാണിച്ചു തരാമോ? ഏ, നിങ്ങൾ അവിടെ പണം വലിച്ചെറിയുകയായിരുന്നില്ലേ? ആ കുടുംബം എത്ര തന്നെ നിർഭാഗ്യമുള്ളവരാണെങ്കിലും അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏ, പറയാൻ പറ്റുമോ റസ്കോൾനിക്കോവ്?
1: സകല ഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വഴിക്കുന്ന ആ നിർഭാഗ്യതയായ പെണ്ണിന്റെ ചെറുവിരലിന്റെ വില പോലുമില്ല.
0: അപ്പോ നിങ്ങളുടെ അമ്മയോടും അനിയത്തിയോടും ഒപ്പം അവളെ ഇരുത്തി സംസാരിക്കുന്നതിലും നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയുമല്ലോ.
1: ഞാനത് നേരത്തെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ, അവൾ എന്റെ അമ്മയുടെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു.
0: ഡോണിയ, നീ സ്വയം ഓർത്തു നോക്കൂ, നമുക്കിതിനോട് യോജിക്കാനാകുമോ? ഞങ്ങൾക്ക് സ്നേഹിതന്മാരായി തുടരാൻ സാധിക്കുമോ?
2: നിങ്ങൾ മിഥ്യയായ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക.
0: ഈ കാര്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടാവുമല്ലോ.
3: നിങ്ങളോട് സംസാരിക്കാനുള്ള നേരമാണിത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞോ?
0: പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. ഒത്തുതീർപ്പുകൾക്കൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ കത്ത് നിങ്ങൾക്കാണ് അയച്ചത്, ഗൃഹനാഥയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്.
3: ലൂഷിൻ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണെന്ന് തോന്നുമല്ലോ. നിങ്ങളുടെ നിർദ്ദേശം നിരാകരിച്ചതിന്റെ കാരണം ഡോണിയ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. എന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം?
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ.
3: നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പനകളായി ഞങ്ങൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകം ശ്രദ്ധയും പരിലാണനയും കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വന്നവരാണ്.
0: അത് ശരിയല്ല. സുഡ്രിഗേലോവിന്റെ ഭാര്യ പൾച്ചേറിയുടെ വിൽപത്രത്തിന്റെ വിവരം ലഭിച്ച സമയത്ത് അത് വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്നു.
3: ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് നിങ്ങൾ മുതലെടുക്കുകയാണ്.
0: എന്തായാലും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല.
3: പറയാതിരിക്കുകയാണ് നല്ലത്.
1: നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ അനിയത്തി?
2: തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു. ലൂഷൻ, നിങ്ങൾ എന്റെ കൺവെട്ടത്ത് നിന്ന് കടന്നു പോ.
0: എന്നെ ഈ രീതിയിൽ പുറത്താക്കിയാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പടി കടക്കില്ലെന്ന് കരുതിക്കോളൂ. നീ ചെയ്യുന്നത് എന്തെന്ന് ഓർക്കുക. എന്റെ വാക്കിന് ഒരിക്കലും ഇളക്കം തട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ്.
2: കണ്ടു, ചെയ്തതെല്ലാം. നിങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാണാനും.
0: എന്ത്, അങ്ങനെയാണോ നിന്റെ നിലപാട്? അതാണ് സ്ഥിതി അല്ലേ? ആ, നീ മനസ്സിലാക്കിക്കോ. ഞാൻ ഇതിനെ കോടതിയിൽ എതിർക്കും.
2: ലോഷൻ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരുമോ? കടക്ക് പുറത്ത്.
0: ആ, ഞാൻ പോവുകയാണ്. എന്നാലേ അവസാനമായിട്ടൊരു വാക്ക്, നാട് മുഴുവൻ നിന്നെപ്പറ്റി എല്ലാ തരത്തിലും ദുഷ്പേര് പ്രചരിച്ചപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി. അമ്മ എല്ലാം മറന്നു പോകുന്നു. നാട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നിങ്ങളുടെ സൽപ്പേര് വീണ്ടെടുത്തു തന്ന എനിക്ക് നിന്നിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നത് എന്റെ അവകാശമാണ്. നിന്റെ നന്ദിയെങ്കിലും. ഇപ്പൊ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു. ഞാൻ എന്ത് അവിവേകമാണ് കാട്ടിയത്!
2: എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഈ സംസാരം വേണ്ട.
0: എങ്കിലും എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട്
4: പ്രസംഗം നിർത്തണം. നിക്കോ, ഇവന്റെ തലമണ്ട അടിച്ചു തകർക്കുകയാണ് വേണ്ടത്.
1: രസ്മികിൻ, അടങ്ങ്, അടങ്ങ്.
2: നിങ്ങളൊരു നികൃഷ്ടനും ദുഷ്ടനുമാ.
1: നല്ലവനായി ലൂഷിൻ മുറിവിട്ടപ്പോ, അല്ലെങ്കിൽ നിന്റെ പ്രതിശ്രുത വാധു നിന്റെ മേൽ കൈവയ്ക്കും. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. കടന്നുപോവാനാ പറഞ്ഞ

0: നടന്നു പോ ഇവിടുന്ന്.
1: ഇല്ല, എന്നെയാ കുറ്റപ്പെടുത്തേണ്ടത്? ലൂഷിൻ അയാളുടെ പണം എന്നെ പ്രലോഭിപ്പിച്ചു. എന്നാൽ എന്റെ അഭിമാനം, സഹോദരൻ, അയാൾ ഇത്ര നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ലായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേട്ടാ?
2: ഓ, വലിയൊരു ദുരന്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു മോളെ.
3: ടോണിയ, എന്റെ പ്രിയപ്പെട്ട അനുജത്തി,
1: സിഡ്രിഗേലോ ചേട്ടനോട് എന്താ പറഞ്ഞത്?
2: ആ അതെ, അതെന്താണെന്ന് പറയും മോനെ.
3: അയാള് നിനക്കൊരു സമ്മാനം തരം വന്നതാ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിന്നെ അയാൾക്കൊന്ന് കാണണമെന്ന്.
2: കാണുകയോ?
3: ആ,
2: ഒരിക്കലുമില്ല. അവൾക്ക് പണം നൽകാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെടുന്നു?
1: എന്ത് മറുപടിയാ ചേട്ടൻ അയാൾക്ക് കൊടുത്തത്?
3: എന്റെ സഹായമില്ലാതെ തന്നെ നീയുമായി ഒരു കൂടിക്കാഴ്ച അയാൾ നടത്തുമെന്ന്. നിന്നോട് അയാൾക്ക് തോന്നിയ വികാരം സ്വയം അറിയാതെ കടന്നുപോയ ഒരു മോഹമായിരുന്നെന്നും ഇപ്പോൾ നിന്നോട് അത്തരത്തിലുള്ള യാതൊന്നുമില്ലെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
1: ചേട്ടൻ അയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? അയാളെപ്പറ്റി ചേട്ടനുള്ള അഭിപ്രായം എന്താ?
3: എനിക്ക് അയാളെ ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിനക്ക് അയാൾ 10,000 റൂബിൾ തരുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താൻ അത്ര ധനികനില്ലെന്ന് പറയാനും അയാൾക്ക് മടിയില്ല. മൊത്തത്തിൽ അയാൾ ഒരു വിചിത്ര ജീവിയായി തോന്നി. എന്തായാലും അയാളുടെ ഭാര്യയുടെ മരണം അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്.
2: ദൈവം അവളുടെ ആത്മാവിന് ശാന്തി പകരട്ടെ.
1: ഞാൻ എന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് കെ മുരളീധരൻ ഉണ്ണിയുടെ സംഗീത കച്ചേരി, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഘടം. ആദ്യം ഹംസധ്വനി രാഗത്തിലുള്ള വാതാപി ഗണപതി, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

നരസിംഹമാമവ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം ആരഭി, ഖണ്ഡചാപ്പ് താളം.

0: കെ മുരളീധരൻ ഉണ്ണിപ്പാടിയ കൃതികളാണ് കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഘടം. സ്വരസാഗരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു. മറ്റൊരറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരം ഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04872323571. മറ്റൊരു നമ്പർ 04872323572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരം ഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 04872323571. മറ്റൊരു നമ്പർ 04872323572. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി

തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സമയം 3 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്രഗാനങ്ങൾ. പാഥേയം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി രവി ബോംബെ ഈണം പകർന്ന ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ചത്.

ആധേയം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. രചന സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, പർദേസ്, താൽ ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അനുരാഗി, രചന യൂസഫലി കേച്ചേരി, സംഗീതം ഗംഗയമരൻ, ആലാപനം യേശുദാസ്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ചിത്രം ധീം തിരികിടതവും എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ. പാടിയവർ MG ശ്രീകുമാർ, പ്രദീപ്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ചിത്രം മാലയോഗം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിത്താര. ഗായകർ ബാലഗോപാലൻ തമ്പിയും സംഘവും.

സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 3 സെക്കൻഡും.
1: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
2: എൻ കെ മധുസൂദനൻ മൃദംഗത്തിലും പി നന്ദകുമാർ ഇടയ്ക്കയിലും അവതരിപ്പിക്കുന്നു. ആദ്യതാളം സമത്തിലെടുപ്പ്.

0: എൻ കെ മധുസൂദനൻ മൃദംഗത്തിലും പി നന്ദകുമാർ ഇടയ്ക്കയിലും വായിച്ച ലയവിന്യാസമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
4: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
4: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
3: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു. UGC നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ഈ മാസം 4ാം തീയതി രാവിലെ 10:30 ജേർണലിസം വിഷയത്തിനും ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിനുമാണ് അഭിമുഖം. ഫോൺ നമ്പർ 0466220335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466220335. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോം ഗാർഡുമാരെ നിയമിക്കുന്നു. 10ാം ക്ലാസ് പാസ്സായ

ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, എയർഫോഴ്സ്, ബി എസ് എഫ്, സി ആർ പി എഫ്, ഐ ടി ബി പി, എൻ എസ് ജി, എസ് എസ് ബി, ആസാം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത് 35-നും 58-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരികക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കണം. ഈ മാസം 15-ന് മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9497921083. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9497921083. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
9: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
8: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
9: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
8: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
9: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
8: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: സമയം 5:35.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവും. ജി ചിത്രയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷരകേരള പുനഃപ്രക്ഷേപണം. 8:00 സർഗകേരളം. 8:30 പദ്ധതികൾ ജനനമയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:30 കഥാപ്രസംഗം. തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ചത് കഥ ഗംഗാദാനം. 10:00 കഥകളിപ്പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഡോക്ടർ കവിയൂർ സി കെ രേവമ്മ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. സൈമർ ദ വുമൺസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ശംഖുപുഷ്പത്തിൽ നിന്നും ചെമ്പരത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചറുകൾ ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ്.

0: കണ്ടവാരുടെ തൃശൂർ, കാവ്യാഞ്ജലി, മുല്ലനിരിയുടെ അവസാനത്തെ അഭയം എന്ന കവിത, ആലാപനം രാജീവ് കാറൽ മണ്ണാർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എംജി റോഡ് തൃശൂർ ഗാനസന്ദേശം, 7:40 തൊഴിലവസര വാർത്തകൾ, 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ച് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എംജി റോഡ് തൃശൂർ ആരോഗ്യജീവിതം, കുട്ടികളുടെ മനോവ്യാപാരത്തെ തൊട്ടറിയാം നമുക്ക്, ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു. 9:00 ഗാനതരം ഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരോട് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 നാടൻ പാട്ട്, പ്രണവം ശശിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 സ്വരസാഗരം, 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്ങിണി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം, ഉച്ച കഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടത്തും ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഞാറ്റുവേലയിൽ ഇന്നാദ്യം വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി.
4: പച്ചക്കറി കൃഷിയുടെ ഉയർന്ന ഉൽപ്പാദനത്തിന് ജലസേചനം വളരെ അനിവാര്യമാണ്. ഗുണനിലവാരമുള്ള വിത്ത്, വളം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് കൃത്യസമയത്ത് വെള്ളം ചെടികൾക്ക് നൽകുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഓസ്

ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചുള്ള നനയാണ് അവലംബിച്ചു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം ജലം നിറയുകയും കുറേ ജലം ഒലിച്ച് ടെറസിന് മുകളിൽ നനവുണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലസേചന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കൂടുതലാണ്, ഏകദേശം 60% അധികം വരും. ആധുനിക രീതിയിലുള്ള ഒരു ജലസേചന സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇവ പ്രാവർത്തികമാക്കുക തന്നെയാണ് നഗരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അനുയോജ്യം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മർദ്ദിത ജലം സ്വയം ചാലകമായി പൈപ്പുകളുടെ ശൃംഖലകളിലൂടെ തുള്ളിതുള്ളിയായി ചെടിയുടെ വേരുപടലങ്ങളിൽ എത്തിക്കുന്ന രീതിയാണിത്. ഇവയെ നമുക്ക് കണിക ജലസേചനം അല്ലെങ്കിൽ തുള്ളിനന എന്നും പറയാവുന്നതാണ്. സാധാരണ പച്ചക്കറി വിളകൾക്ക് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ തോത് ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അളവിലുള്ള ജലമാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 4 ലിറ്ററാണ് ഒരു ദിവസം ഒരു പച്ചക്കറി ചെടിക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്. ഇതിനനുസൃതമായ ഡ്രിപ്പർ അഥവാ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ പമ്പ് ചെയ്യുന്ന ജലം ചെടിയുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നു. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇറിഗേഷൻ പമ്പാണ്. പമ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ജലം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ദൂരത്തിലേക്ക് മർദ്ദിതമായിട്ടുള്ള ജലം പമ്പ് ചെയ്താൽ മാത്രമേ എമിറ്ററിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് റേറ്റിലുള്ള ജലം ചെടിയുടെ വേരുകളിൽ ലഭ്യമാകുകയുള്ളൂ. സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ സുഗമമായി പ്രവർത്തിക്കുന്നതിന് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എങ്കിലും മർദ്ദം ആവശ്യമാണ്. ആയതിനാൽ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജലസേചന സംവിധാനം ലഭ്യമാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ടൈമറുകളിൽ നമുക്ക് ജലസേചനം നടത്തേണ്ട ഷെഡ്യൂളിംഗ് കൃത്യമായി, എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കണം, എത്ര സമയത്തേക്കാണ് പമ്പ് ചെയ്യേണ്ടത് എന്നിവ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയമാകുമ്പോൾ ടൈമർ പമ്പിനെ ഓൺ ചെയ്യുകയും ആവശ്യമുള്ള ജലം ചെടിയുടെ വേരുകളുടെ പടലങ്ങളിലേക്ക് ആ സമയത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൈമറുകൾ നമുക്ക് സാധാരണ രീതിയിൽ പച്ചക്കറി വിളകൾക്ക് 15 മിനിറ്റേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള 2 മുതൽ 4 ലിറ്റർ ജലം ചെടിയുടെ വളർച്ചയ്ക്ക് അനുബാധമായ രീതിയിൽ ചെടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഘടിപ്പിക്കേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മെയിൻ ലൈനിൽ സ്ക്രീൻ ഫിൽട്ടർ അഥവാ ഡിസ്ക് അരിപ്പ ഇവയേതെങ്കിലും നമ്മൾ പ്രധാന ജലപാതയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മ മാലിന്യങ്ങൾ കയറി ഡ്രിപ്പറുകൾ അടഞ്ഞു പോകാനും കൃത്യമായ വെള്ളം ചെടികൾക്ക് ലഭ്യമാകാതെയും വരുന്നു. ഇനി നമുക്ക് ഈ ജലത്തോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ പ്രദാനം ചെയ്യുന്നതിന് വെഞ്ചുറി അല്ലെങ്കിൽ ടാങ്കുകളിൽ മരുന്നുകൾ കലക്കിയോ നമുക്ക് പൈപ്പുകളിലൂടെ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് പമ്പ് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ ടൈമർ നേരിട്ട് സോളിനോയിഡ് വാൽവുമായി ഘടിപ്പിച്ചതിന് ശേഷം ടൈമറിലെ സമയത്തിനനുസരിച്ച് സോളിനോയിഡ് വാൽവുകൾ പൈപ്പ് ലൈനുകളെ ഓൺ ചെയ്യുകയും ഡ്രിപ്പറിൽ കൂടി ജലം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നതിലൂടെ അമിതമായ ജലവിനിയോഗം ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എമിറ്ററുകൾ തന്നെ പല രീതികളിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എമിറ്ററുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ ട്യൂബിൽ ഘടിപ്പിച്ച എമിറ്ററുകൾ ആരോ ഡ്രിപ്പറുകളായി ബാഗുകളിൽ കുത്തിവെക്കുന്ന രീതിയും നമുക്ക് നടപ്പിലാക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളുണ്ട്, ജേലോക്ക് സംവിധാനങ്ങളുണ്ട്, അനവധ്യമായ സംവിധാനങ്ങൾ വിപണികളിൽ ലഭ്യമാണ്. നമ്മൾ ഏത് തരം വിളയാണ് ഉപയോഗിക്കുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ വിളയുടെ ജലാവശ്യം കണക്കിലെടുത്ത് അതിൻ്റെ അനുപാതമായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളോ ഓൺലൈൻ എമിറ്ററുകളോ അല്ലെങ്കിൽ ജേലോക്ക് ഡ്രിപ്പറുകളോ നമുക്ക് ഈ ട്യൂബുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലുള്ള ജലം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ 95% ജലവിനിയോഗക്ഷമതയുണ്ടാകുന്നു, 60% ജലലാഭമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇറിഗേഷൻ സാധ്യമാക്കുന്നു, സമയലാഭം, ഇരട്ടി വിളവ്, കുറഞ്ഞ മനുഷ്യപ്രജ്ഞം മാത്രമേ വേണ്ടിവരുന്നുള്ളൂ, ഡ്രിപ്പുകളിലൂടെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലൂടെ കൃഷി ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമാണ്. വൈദഗ്ധ്യം ലഭിച്ച ടെക്നീഷ്യന്മാർ ഇത്തരം സംവിധാനങ്ങൾ കർഷകരുടെ ആവശ്യപ്രകാരം അവരവരുടെ കൃഷിഭൂമികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. KVK നിന്നും ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് മാത്രമല്ല ഓരോ മട്ടിപ്പാവിനും അതിന്റെ സ്ഥലലഭ്യതയ്ക്കും വിസ്തൃതിക്കും അനുസൃതമായി
ഡിസൈനിങ് വ്യത്യാസപ്പെട്ടിരിക്കും.

0: ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം 50 ഗ്രോ ബാഗിലേക്ക് വേണ്ടിവരുന്ന ഏകദേശ തുക 4,500 രൂപയാണ്. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ നിലവിലെ സാധാരണ രീതിയിലുള്ള ജലസേചനം ഒഴിവാക്കിക്കൊണ്ട് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളിലൂടെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടോ അതേപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കാര്യക്ഷമമായി വെള്ളത്തോടൊപ്പം വളവും ചെടികളുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നതിനാൽ കൃത്യമായ വളർച്ച ചെടികൾക്കുണ്ടാവുകയും നല്ല രീതിയിൽ കർഷകർക്ക് വിളവെടുക്കാനും സാധിക്കുന്നു. തീർച്ചയായും ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകർ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് ഏറെ ഉചിതമാണ്.
1: വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി.

0: ഇനി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നുള്ള ഒരു വിശേഷമാകാം. പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.
1: ചർമ്മമുഴ എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ചിക്കൻ പോക്സ് പോലത്തെ ഒരു പോക്സ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ 2019 മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത്. സാധാരണ രോഗബാധിതമായിട്ടുള്ള പശുക്കളുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, അതേപോലെ ഈ ഉണ്ടായ മുഴകളുടെ ഉള്ളിൽ, ഇതിലെല്ലാം ഈ വൈറസ് എക്സ്ക്രീറ്റഡ് ആവും. ഇങ്ങനത്തെ സ്രവങ്ങളുമായിട്ട് മറ്റുള്ള പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊതുക്, ഈച്ച, അതേപോലെ ബാഹ്യപരാദങ്ങളായിട്ടുള്ള ചെള്ള് എന്നിവയിലൂടെയാണ് ഈ വൈറസ് ഒരു പശുവിൽ നിന്ന് വേറൊരു പശുവിലേക്ക് പടരുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള, എന്ത് രീതിയിൽ ഈ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നോ ആ രീതികളിലെല്ലാം പശുക്കളിലേക്ക് ഇത് പടരാറുണ്ട്. സാധാരണ നമ്മളൊരു വൈറസ് അസുഖത്തിന് വരുന്നത് പോലെ നല്ല കടുത്ത പനി ഉണ്ടാവും, അതിനോട് മുക്കുലിപ്പ് പോലെയൊക്കെ കാണും, കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും. ഇത് തുടങ്ങി തീറ്റയൊക്കെ എടുക്കാനുള്ള മടുപ്പൊക്കെ തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ മുതൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴ കാണാം. സാധാരണ കഴുത്ത്, തല, അതേപോലെ തന്നെ അകിടിൻ്റെ ഭാഗം, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് മുഴ കാണപ്പെടുന്നത്. പിന്നെ കാലിലൊക്കെ നീരിറങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനത്തെയൊക്കെയും ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു വൈറസ് അസുഖമാണ്. അപ്പോൾ വൈറസിന് പൊതുവേ നമുക്ക് വൈറസിന് സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഇതിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ചിക്കൻ പോക്സ് വന്ന് ഒരു സമയം കഴിയുമ്പോഴേക്കും ഇത് തനിയെ സബ്സൈഡ് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഈ ചർമ്മമുഴയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഴ പൊട്ടിയിട്ട് അത് വ്രണങ്ങളായി മാറും. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക, വേദന സംഹാരികളൊക്കെ എടുക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കുറേ നാട്ടു മരുന്നുകളുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു 2-3 ദിവസം മുതൽക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചികിത്സകളുണ്ട്. വെറ്റില അവൈലബിൾ ആണെങ്കിൽ 10 വെറ്റിലയും ഏകദേശം 10 കുരുമുളകും അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് പേസ്റ്റാക്കി അത് ശർക്കരയിൽ ചേർത്ത് ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവെട്ടും പിന്നീടുള്ള 3 നേരമായിട്ടുമൊക്കെ കൊടുക്കുന്നത് ഈ മുഴ ഉണ്ടാവുന്നത് വളരെ വലുതാവുന്നത് പ്രിവെൻ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് പൊട്ടി വ്രണമാവുന്നതൊക്കെ തടയുന്നത് ഇട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി NDDB പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈറസ് അസുഖമായതുകൊണ്ട് കൃത്യമായ ചികിത്സയില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാക്സിൻ നമ്മൾക്ക് 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് കന്നുകാലികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത്

0: എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കൊതുക്, ഈച്ച എന്നിവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക, വൃത്തിയായിട്ടുള്ള പരിസരം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് അതിൻ്റെ വിവരം അറിയിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്ത് ഇത് പിന്നീട് ആ പ്രദേശത്ത് മുഴുവനായിട്ട് പടരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യേണ്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഫാമിനകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കുക, അതേപോലെ തന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പോലത്തെ ലയണി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഇപ്പോൾ ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്കിത് അസുഖം പടരുന്നത് തടയാൻ പറ്റും.
1: പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല സമാപിച്ചു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കര ഐ ഹോസ്പിറ്റൽ, ശങ്കര ഐ ഹോസ്പിറ്റൽ, ശങ്കര ഐ ഹോസ്പിറ്റൽ, ശങ്കര ഐ ഹോസ്പിറ്റൽ, ശങ്കര ഐ ഹോസ്പിറ്റൽ, ശങ്കര ഐ ഹോസ്പിറ്റൽ, ഹരിത്തം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: ആകാശവാണി, സമയം 6:00. പദ്ധതികൾ ജനനന്മയ്ക്ക്.
8: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
9: ഇന്ത്യയിലെ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം MSME 2023 ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കയർ നെയ്ത്ത് തൊഴിലാളികൾക്കും സംരംഭകർക്കും സാമ്പത്തിക സഹായം നൽകുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 1,000 crore rupees മൊത്തം അടങ്കൽ പദ്ധതി 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും. പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം വായ്പയായും ഗ്രാന്റായും നൽകും. പ്രതിവർഷം 6% പലിശ നിരക്കിൽ വായ്പ നൽകും. പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും ഗ്രാന്റ് നൽകും. ഇന്ത്യയിലെ 100,000+ കയർ നെയ്ത്തുകാർക്കും സംരംഭകർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടും. ചകിരി, കയർ ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപ്പാദനം എന്നിവയ്ക്കാണ് കയർ ഉദ്യമി യോജന പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. കയർ ഉദ്യമി യോജന 2023 സ്കീമിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പുതിയ കയർ യൂണിറ്റുകൾ

0: സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സാമ്പത്തിക സഹായം നൽകുന്നു. നിങ്ങൾ ഒരു കയർ നെയ്ത്തുകാരനോ സംരംഭകനോ ആണെങ്കിൽ നിങ്ങൾക്ക് MSME വെബ്സൈറ്റ് മുഖേന കയർ ഉദ്യമി യോജന 2023 സ്കീമിന് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ആപ്ലിക്കേഷൻ പ്രക്രിയ വളരെ ലളിതമാണ്. MSME വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം. ഓൺലൈൻ അപേക്ഷകർ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കണം. കയർ ഉദ്യമി യോജന 10,00,000 രൂപ വരെ പദ്ധതി ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന എന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ്. ദേശീയ തലത്തിൽ നോഡൽ ഏജൻസിയായി കയർ ബോർഡാണ് പദ്ധതി നടപ്പാക്കുക. കയർ ഉദ്യമി യോജന പ്രകാരം പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിന് വരുമാന പരിധി ഉണ്ടായിരിക്കില്ല. കയർ മേഖലയിൽ വരുന്ന കയർ ഫൈബർ, നൂൽ ഉൽപ്പന്നങ്ങൾ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് മാത്രമേ കയർ ഉദ്യമി യോജന പദ്ധതി പ്രകാരമുള്ള സഹായം ലഭ്യമാകൂ. ഇന്ത്യൻ പൌരത്വമുള്ള 18 വയസ്സിനും മുകളിലുള്ള വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര ഓർഗനൈസേഷനുകൾ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൊഡക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് സ്കീം പ്രകാരമുള്ള സഹായം ലഭ്യമാകും. പദ്ധതി ചെലവിൽ മൂലധന ചെലവ്, അതായത് നിർമ്മാണവും യന്ത്രസാമഗ്രികളും ഉൾപ്പെടും. ഗുണഭോക്താവിന് ഇതിനകം വർക്ക്ഷെഡ് ഉണ്ടെങ്കിൽ ആവശ്യമായ യന്ത്രസാമഗ്രികളുടെ ഘടകം മാത്രമേ പദ്ധതി ചെലവിൽ ഉൾക്കൊള്ളുകയുള്ളൂ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ കൗതുകത്തോടെ കണ്ടുറന്നു. നവാഗതരെ സ്കൂളുകളിലേക്ക് ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അരങ്ങേറി. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ആയിത്തറ അമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കലക്ടർ പി വിഷ്ണുരാജ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉപഹാരം നൽകി. ബഡ് സ്കൂൾ ജില്ലാ പ്രവേശനോത്സവം മുണ്ടേരി ബഡ് സ്കൂളിലാണ് നടന്നത്. ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സ്നേഹോപഹാരമായി കുടകൾ നൽകി. ജില്ലയിൽ 28 ബഡ് സ്കൂളുകളും 5 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉൾപ്പെടെ 33 ബഡ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാക്കാൻ തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയുള്ളത് സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് RTO ES ഉണ്ണികൃഷ്ണൻ പുതിയ കൺസെഷൻ കാർഡ് പ്രാബല്യത്തിൽ വരുന്ന കാര്യം വിശദീകരിച്ചത്. ആദ്യമായി അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് എന്ന ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. മൊബൈൽ നമ്പറും പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ

0: സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞോ തുടങ്ങിയ വിവരങ്ങൾ അറിയാനും കഴിയും. പുതിയ കാർഡ് പ്രാബല്യത്തിൽ വരാൻ 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. 30 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഒരു വലിയ കുതിച്ചുചാട്ടം വേണ്ട സമയമാണ്. അതിന് ദിശയൊരുക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ പറഞ്ഞു. സർവകലാശാലയുടെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. ഓൺലൈൻ യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ജില്ലയിൽ മഴക്കാലത്ത് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും കലക്ടർ പി വിഷ്ണുരാജ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് കലക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കുന്ന കാര്യം മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ആപത്കരമെന്ന് ഇതുവരെ ട്രീ കമ്മിറ്റി കണ്ടെത്തിയ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ 1726 ശുചീകരണ പ്രവൃത്തികൾ നടത്തി. തോടുകൾ, നീർച്ചാലുകൾ, ഓടകൾ എന്നിവ ചേർന്ന് 915 കിലോമീറ്റർ വൃത്തിയാക്കിയതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. മഞ്ഞപ്പിത്ത ബാധ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് വൃത്തിഹീനമായ വെള്ളം കല്യാണം പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിച്ചതിലൂടെയാണെന്ന് DMO ചാർജ് വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ യോഗത്തെ അറിയിച്ചു. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദഞ്ചേരി നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻവർഷങ്ങളിൽ ഉണ്ടായ ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചത്.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി K.O. ശശിധരൻ.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു: ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം 9. ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ മുഴുവൻ 9 വ്യത്യസ്ത തപാൽ മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ 1 മുതൽ 8 വരെ ഇന്ത്യയിലുടനീളമുള്ള ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളാണ്. സോൺ 9 ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യമിതായിരുന്നു: ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്ന പിൻകോഡുകൾ ഏത് സംഖ്യയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം 9. ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ മുഴുവൻ 9 വ്യത്യസ്ത തപാൽ മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ 1 മുതൽ 8 വരെ ഇന്ത്യയിലുടനീളമുള്ള ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളാണ്. സോൺ 9 ആർമി പോസ്റ്റൽ സർവീസിനായി നീക്കിവച്ചിരിക്കുന്നു. ഇനി ചിന്താവിഷയം.

സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. വാൾട്ട് ഡിസ്നി. ചിന്താവിഷയം ഒരിക്കൽ കൂടി, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. വാൾട്ട് ഡിസ്നി.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
6: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
5: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
6: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
5: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
1: ശ്രൂയന്താം. പ്രവാചകോ നരേന്ദ്രദത്ത സേമവാല. ആദൌ മുഖ്യവാർത്താഃ. രാഷ്ട്രപതിനാ ദ്രൗപദീ മുർമു വര്യയാ പ്രോക്തം യത് ശിക്ഷാ സശക്തീകരണസ്യ മഹത്വപൂർണം സാധനം വിദ്യതേ അപി ച വാസ്തവിക വികാസഃ തദൈവ സമ്യക് രൂപേണ പ്രാപ്സ്യതേ യദാ സമാജസ്യ സർവേ ഏവ പക്ഷാഃ സാമാജികേന ആർത്ഥികേന ശൈക്ഷികേന ച രൂപേണ വികസിതാഃ ഭവിഷ്യന്തി. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ഇത്യനേന വിഗതമാസേ 23.20 അർബുദരൂപ്യകാണാം ആദാന പ്രദാന വിഷയകം ശിഖരം സമാവാപ്തം. കേന്ദ്രസർവകാരേണ ആവർജന നിയമേ നിർഗതായാഃ അധിസൂചനായാഃ അനുസാരം അധുനാ 80+ ദിനാനി യാവത് ആഗമ്യമാനാഃ വൈദേശികാഃ യദി സ്വകീയം പ്രവാസസമയം വർദ്ധയിതും ഇച്ഛന്തി തർഹി തേഭ്യഃ ആവർജനാവധേ സമാപ്തിപൂർവം ഏവ പഞ്ജീകരണം അനിവാര്യമസ്തി. ഭാരതസ്യ മുഖ്യ ന്യായാധീശഃ ന്യായമൂർത്തിഃ സൂര്യകാന്തഃ ഇത്യസൌ അദ്യ സർവോച്ചന്യായാലയസ്യ പഞ്ച ന്യായാധീശേഭ്യ പദസ്യ ശപഥവചനം പ്രായച്ഛത്. സർവോച്ച ന്യായാലയ ന്യായാധീശാനാം സംഖ്യാ സമേധ്യ 38 സഞ്ജാത. അപി ച വിജ്ഞാന പ്രൌദ്യോഗികി മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ജർമ്മനി ദേശസ്യ ഥുരിംഗിയ ഇത്യസ്യ മന്ത്രി രാഷ്ട്രപതി ച മാരിയോ വോക്ട് ഇത്യസൌ ച അദ്യ നവദില്യാം ക്വാണ്ടം സഞ്ചാരസ്യ ഫോട്ടോനിക്സ് ഇത്യസ്യ ഉദ്യോഗ നേതൃത്വഭൂതസ്യ ഡീപ് ടെക് സഹയോഗസ്യ ച വിഷയ ചർച്ചിതവന്തൌ. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രപതിനാ ദ്രൗപദീ മുർമുവര്യയാ പ്രോക്തം യത് ശിക്ഷാ സശക്തീകരണസ്യ മഹത്വപൂർണം സാധനം വിദ്യതേ ശിക്ഷാ ഇവ ജനാന് ആത്മനിർഭരം ജാഗരൂകഃ സക്ഷമശ്ച കാരയതി. അദ്യ നവദില്യാം അസൌ ജനജാതീയ ഛാത്രവൃത്തി ലാഭാർത്ഥിനഃ സംബോധയതി സ്മ. അസ്മിൻ അവസരേ

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 20

0: ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
1: आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जड़ों और अपने लोगों को नहीं भूलना चाहिए.
0: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
2: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
0: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സി പി ഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണ ശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. June 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ടൗൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ

0: ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയ ഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ

0: പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാംവിധം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ഹരിഷ്ണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സഭാതലം സംഭവ ബഹുലമായി. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും പുതുതായി സഭയിലെത്തിയ BJP അംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളുമെല്ലാം ചേർന്ന് ഇന്ന് സഭാതലം ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേള ഒഴിവാക്കി ആദ്യ അജണ്ടയായി ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചായിരുന്നു നടപടിക്രമങ്ങളുടെ തുടക്കം. ഭരണകക്ഷിയിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും പ്രതിപക്ഷ നിരയിൽ നിന്ന് CPI അംഗം മുഹമ്മദ് മുഹസിനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. 9 സഭയിലെത്തിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കത്തിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അംഗങ്ങൾക്കായി വിശദീകരിച്ചു. മുഹമ്മദ് മുഹസിനു വേണ്ടി 2 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പിണറായി വിജയൻ നാമനിർദ്ദേശം ചെയ്ത് K രാജൻ പിന്താങ്ങിയ പത്രികയായിരുന്നു ആദ്യത്തേത്. 2-ാമത്തേത് P പ്രസാദ് നിർദ്ദേശിക്കുകയും PK പ്രവീൺ പിന്താങ്ങുകയും ചെയ്തതായിരുന്നു. ഷാനിമോൾ ഉസ്മാനു വേണ്ടി 3 പത്രികകൾ ലഭിച്ചിരുന്നു. VD സതീശനാണ് ആദ്യ പത്രികയിൽ ഷാനിമോളെ നാമനിർദ്ദേശം ചെയ്തത്. സണ്ണി ജോസഫ് ഈ പത്രിക പിന്താങ്ങി. 2-ാമത്തെ പത്രിക PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും KM ഷാജി പിന്താങ്ങിയതുമായിരുന്നു. മോൻസ് ജോസഫ് നിർദ്ദേശിച്ച് അനൂപ് ജേക്കബ് പിന്താങ്ങിയ പത്രികയായിരുന്നു 3-ാമത്തേത്. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം സാധുവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വോട്ടിംഗിനുള്ള നടപടി തുടങ്ങിയത്. ബാലറ്റ് പേപ്പറിൽ 1-ാമതായി ഷാനിമോളുടെയും 2-ാമതായി മുഹസിന്റെയും പേരുകളായിരുന്നു അച്ചടിച്ചിരുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിപ്പിടത്തിലെ 1-ാം നിരയിലെ മന്ത്രിമാരുടെ ഊഴത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂരിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം കുഞ്ഞികൃഷ്ണനായിരുന്നു അവസാനത്തെ ബാലറ്റ് പെട്ടിയിലിട്ടത്. അരമണിക്കൂറോളം നീണ്ട വോട്ടെടുപ്പിന് ശേഷം ഫലം വന്നപ്പോൾ 99 വോട്ടുകൾ നേടി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്തെ മത്സരാർത്ഥി മുഹമ്മദ് മുഹസിന് 34 വോട്ടുകളാണ് നേടാനായത്. ആകെ 140 അംഗങ്ങളുള്ള സഭയിൽ യു ഡി എഫ് എം എൽ എമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, എൽ ഡി എഫ് അംഗമായ സി കെ ഹരീന്ദ്രൻ എന്നിവർ

ഹാജരായിരുന്നില്ല. സ്വന്തം മത്സരാർത്ഥി ഇല്ലാത്തതിനാൽ ബി ജെ പിയുടെ മൂന്നംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സമീപമുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റിലേക്ക് മാറിയിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ നാലാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിലെത്തുന്നത്. കെ എസ് യുവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് കെ പി സി സിയിലും എ ഐ സി സിയിലും അംഗമായി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ, ആലപ്പുഴ നഗരസഭ മുൻ അധ്യക്ഷ എന്ന നിലയിലും പ്രവർത്തിച്ചു. 2019 അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2026 അരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും ഷാനിമോൾ ഇക്കുറി സഭയിലെത്തുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കർ 10 മിനിറ്റ് നേരത്തേക്ക് സഭാ നടപടികൾ നിർത്തിവച്ചു. വീണ്ടും ചേർന്നപ്പോൾ മുൻമന്ത്രി ടി യു കുരുവിള, മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ, മുൻ എം പി കെ പി ധനപാലൻ എന്നിവർക്ക് ചരമോപചാരമായിരുന്നു ആദ്യ അജണ്ട. സ്പീക്കർ ചരമോപചാര പ്രമേയം വായിച്ച ശേഷം സഭാംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് മൗനമാചരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് പാറയ്ക്കൽ അബ്ദുള്ള, കെ പ്രേംകുമാർ, വി പി സജീന്ദ്രൻ എന്നിവരെ 16 കേരള നിയമസഭയുടെ ചെയർമാൻ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു. ശൂന്യവേള ആരംഭിച്ചത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസോടെയായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക ലഭ്യതക്കുറവും മൂലം നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വില വർധനവിനെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രിയും സി പി എം അംഗവുമായ കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റം വരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം പൂർണ്ണമായി പഠിച്ചു തീരുമാനമെടുക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും വിലക്കയറ്റം സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാർ ഇന്ധനത്തിന്റെ അധിക നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വില വർധന അവസാനിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിഷയം ഗൌരവമായി കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3,200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വച്ചിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി ബാലഗോപാൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2,893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വളരെ ദൌർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത് അല്പനേരം സഭയിൽ വാദപ്രതിവാദത്തിന് കാരണമായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തതിനാൽ ബി ജെ പി അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകാനാകില്ലെന്നും എന്നാൽ പുതിയ അംഗമെന്ന നിലയിൽ ഒരു എക്സെപ്ഷണൽ കേസായി എടുത്ത് ചുരുക്കി സംസാരിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. സംസാരിച്ചു തുടങ്ങിയ ബി ജെ പി അംഗം പ്രധാനമന്ത്രിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകി. അതുകേട്ട് എൽ ഡി എഫ് എം എൽ എമാർ ബഹളം വച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ രോഷാകുലരായ എൽ ഡി എഫ് എം എൽ എമാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് ബി ബി ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായതെന്ന് തോന്നുന്നുവെന്നും സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാരമനസ്കത വേണ്ടേ എന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാരമനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് വേണ്ടിയിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു.
BJP MLA ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവയ്പ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിച്ചു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയിടം

ഉത്തരത്തിൽ ഏഴ് പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമൂലമുള്ള സാമൂഹിക പ്രശ്നം ചൂണ്ടിക്കാട്ടി വി പി സജീന്ദ്രൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയെന്നത് ഈ സർക്കാരിന്റെ നിലപാടാണെന്ന് സഭയിൽ ഉറപ്പു നൽകി. അവിടത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഏഴ് കുടുംബങ്ങളെയും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും വിശദീകരിച്ചു. ആ വിഷയത്തിൽ രമ്യമായി പരിഹാരമുണ്ടാക്കുമെന്നും ഭൂമിയും വീടും നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടായത് ശരിയായില്ലെന്ന് കെ എൻ ബാലഗോപാൽ വിമർശിച്ചപ്പോൾ, ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് പരിക്കുപറ്റിയതാണെന്നും അവിടെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സ്തംഭിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗം സജി ചെറിയാന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി കെ എം ഷാജി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ഭരണ പ്രതിപക്ഷ നിരയിലെ 19 അംഗങ്ങളും ബി ജെ പി അംഗം വി മുരളീധരനും സംസാരിച്ചു. ഭരണപക്ഷാംഗം എം വിൻസെന്റാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം.

0: സമയം 6 മണി കഴിഞ്ഞ് 49:50. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്വാസം നിലച്ചാൽ മനുഷ്യനില്ല, വിശ്വാസം നിലച്ചാൽ ബന്ധങ്ങളും, സ്നേഹമുണ്ടെങ്കിൽ ദൂരത്തുള്ള മനുഷ്യനും അടുത്തുള്ളതുപോലെ ആയിരിക്കും, വിശ്വാസമില്ലെങ്കിൽ അടുത്തിരിക്കുന്ന മനുഷ്യനും ദൂരത്തിലായിരിക്കും. ശ്വാസമുള്ളിടത്തോളം കാലം നമ്മുടെ വിശ്വാസവും നമ്മോടുള്ള വിശ്വാസവും കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗങ്ങളും പ്രാധാന്യവും ഒക്കെ പറഞ്ഞു തരാൻ നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രജിയാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം പറയാം, തെങ്ങിലെ ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. നെല്ല് പറിച്ചു

0: പാടങ്ങളിൽ കളകൾ മുളച്ചു പൊങ്ങാൻ സാധ്യതയുള്ളതിനാൽ അവ കൈകൊണ്ട് പറിച്ച് നശിപ്പിക്കുകയോ അനുയോജ്യമായ കളനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയോ ചെയ്യുക. പെനോക്സുലം 1 ഹെക്ടറിന് 104 മില്ലി എന്ന തോതിൽ നട്ട് വിതച്ച് 15 മുതൽ 20 ദിവസത്തിനകം പ്രയോഗിച്ച് കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാവുന്നതാണ്. വാഴ. മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴയിൽ സിഗറ്റോക്ക രോഗം മൂലം ഇലകരിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുക. വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാണമഴുകൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നല്ല നീർവാർച്ച ഉറപ്പാക്കുക. മാണമഴുകൽ രോഗം പ്രതിരോധിക്കുന്നതിനായി സ്യൂഡോമോണാസ് ലൈനെ ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കുക. കീടങ്ങളുടെ ആക്രമണം തടയുന്നതിനായി 4 മുതൽ 5 മാസം പ്രായമായ വാഴകളുടെ ഇലക്കവിളുകളിൽ വേപ്പിൻകുരു ചതച്ചത് ഇട്ടുകൊടുക്കുക. മഴക്കാലമായതിനാൽ കൃഷിയിടങ്ങളിൽ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായി കണ്ടുവരുന്നു. ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിനായി പരിസര ശുചിത്വവും മാലിന്യ നിർമാർജനവും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. വൈകുന്നേരങ്ങളിൽ നനഞ്ഞ ചണച്ചാക്ക് വിരിച്ച് ഒച്ചുകളെ ആകർഷിക്കുന്ന പപ്പായ ഇല, പഴം, കാബേജ് ഇല, ചോറ്, പുളിച്ച പഞ്ചസാര ലൈനി എന്നിവ കെണികളായി നിരത്തുക. ഇപ്രകാരം ആകർഷിച്ച് കൂട്ടം കൂടുന്ന ഒച്ചുകളെ തോട് പൊട്ടിച്ചോ പുകയില കഷായം തുരിശ് മിശ്രിതം തളിച്ചോ നശിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 200 ഗ്രാം ഉപ്പ് കലക്കിയ ലൈനി ശേഖരിച്ച് ഒച്ചുകളുടെ മേൽ തളിച്ചും അവയെ നശിപ്പിക്കാവുന്നതാണ്.
1: ഇന്ന് കൃഷിപ്പണികൾക്കായി ആവശ്യമായ തൊഴിലാളികളെ സമയത്ത് ലഭിക്കാത്ത സാഹചര്യം വ്യാപകമാണ്. ഇതുമൂലം കൃഷിച്ചെലവ് വർദ്ധിക്കുകയും പല ജോലികളും വൈകുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യത്തിൽ പവർ ടില്ലർ പോലുള്ള കാർഷിക യന്ത്രങ്ങൾ വലിയ സഹായമാണ്. തൊഴിലാളികളുടെ കുറവ് മറികടന്ന് കൃഷി കൂടുതൽ ലാഭകരവും കാര്യക്ഷമവുമാക്കുന്നതിൽ പവർ ടില്ലറിന് പ്രധാന പങ്കുണ്ട്. ഇന്നത്തെ പരിപാടിയിലൂടെ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്ര ജി. ഡോക്ടർ ചിത്രയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: പവർ ടില്ലറിനെ പറ്റി മിക്ക കർഷകർക്കും അറിയാം, പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്താൽ മാഡം എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്?
3: പവർ ടില്ലർ കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാർഷിക യന്ത്രമാണ്. ചെറുകിട കർഷകർക്കും അതുപോലെ കുറഞ്ഞ കൃഷിഭൂമിയിലും ആഴത്തിൽ മണ്ണിളക്കാൻ സാധിക്കുന്ന ഒരു കാർഷിക യന്ത്രമാണ് പവർ ടില്ലർ. നമുക്ക് വിവിധ തരത്തിലുള്ള പവർ ടില്ലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു യന്ത്രം എന്ന് പറയുന്നത് ഏകദേശം 10 കൃഷിപ്പണികൾ ഒരേ സമയം കർഷകരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെൽപ്പാടങ്ങളിൽ ചെളി ഇളക്കുന്നതിനായിട്ട് ഉള്ള റോട്ടർ ബ്ലേഡുകൾ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് തന്നെ നമുക്ക് കരഭൂമിയിൽ പൊടി ഒഴിവിനും നമുക്ക് സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് റിഡ്ജറുകൾ ഉപയോഗിച്ചുകൊണ്ട് മരച്ചീനി പച്ചക്കറി കൃഷികൾക്ക് നമുക്ക് വരമ്പെടുക്കുവാനായിട്ട് സാധിക്കും. സ്പ്രേയറുകൾ, പമ്പുകൾ ഇതോട് ചേർന്ന് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ടില്ലർ പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്പ്രേയിങ്ങും അതേപോലെ പമ്പിങ്ങും നമുക്ക് സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കൃഷിഭൂമി നിരപ്പാക്കുന്നതിനും കൂടി ഇതിനെ കൊണ്ട് സാധ്യമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് റൈസ് മില്ലുകൾ അറ്റാച്ച് ചെയ്ത് നെല്ല് കുത്തുന്നതിനും അതിനെല്ലാം ഉപരിയായിട്ട് തന്നെ ട്രെയിലറുകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ഏകദേശം 1 ടണ്ണോളം നമുക്ക് വസ്തുക്കൾ ട്രെയിലർ ഉപയോഗിച്ച് ഇതിന്റെ ബാക്ക് അറ്റാച്ച്മെന്റ് ആയിട്ട് കർഷകർക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും സാധ്യമാണ്.
2: അപ്പോൾ ഒരു കർഷകൻ ഒരു പവർ ടില്ലർ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമുക്കറിയാം, സാധാരണ രീതിയിൽ പല കമ്പനികൾ, പല നിർമ്മിതികൾ വിപണിയിൽ നിലവിൽ ലഭ്യമാണ്. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏത് തരം യന്ത്രമാണെങ്കിലും തൻ്റെ കൃഷിയിടത്തിന് യോജിച്ചതാണോ എന്ന് പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. നിർമ്മാതാക്കളുടെ ഒരു വിശ്വാസ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ തന്നെ സ്പെയർ പാർട്ടുകളുടെ ലഭ്യത, യന്ത്രത്തിന്റെ വില, യന്ത്രം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു അവലോകനം നമുക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട്. എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഇന്ധനക്ഷമത നമ്മൾ പ്രത്യേകമായിട്ട് പരീക്ഷിച്ചറിയണം. ഇതുകൂടാതെ ഗ്യാരണ്ടി വാറണ്ടി ഇവ നമ്മൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും.
2: അപ്പം ആദ്യമായിട്ട് കർഷകൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ?
3: ഒന്നാമതായിട്ട് എഞ്ചിൻ ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, അതുപോലെ തന്നെ ചെയിൻ കേസ് ഓയിൽ, റേഡിയേറ്ററിലെ വെള്ളം, എയർ ക്ലീനർ, ബെൽറ്റുകളുടെ വലിവ് എന്നിവ പരിശോധിച്ച് മനസ്സിലാക്കുക. എൻജിൻ ഓയിലിന്റെ ലെവലുകളൊക്കെ കൃത്യമാണോ, മിനിമം മാക്സിമത്തിന്റെ അകത്ത് തന്നെ ഇത്തരം ഓയിലുകളെല്ലാം കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൺട്രോൾ ലിവർ ജോയിന്റുകളിലും ഓയിലുകൾ കൊടുക്കണം. അനായാസേന പ്രവർത്തിക്കുന്നതിന് ഇത് വളരെ അനിവാര്യമാണ്. അവ സ്വതന്ത്രമായി ചലിക്കുന്ന

0: ഉണ്ടോ എന്നും പ്രത്യേകമായിട്ട് നോക്കണം. അതുപോലെ ബ്ലേഡ് ഷാഫ്റ്റിന്റെ ഇരുവശത്തും ഓയിലും പിൻചക്ര ഷാഫ്റ്റ്, ടെൻഷൻ പുള്ളി എന്നിവയിൽ ഗ്രീസും നമ്മൾ കൊടുക്കേണ്ടതാണ്. ബ്ലേഡ് കറങ്ങുന്ന ഭാഗത്തിൽ ഒരു ഓയിൽ പോർട്ടുണ്ട്, അതിലും ഓയിൽ ഉണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇതുകൂടാതെ 20 കൊഴുക്കളാണ് റോട്ടർ ബ്ലേഡുകൾ പുറകിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അവ എല്ലാം തന്നെ കൃത്യമായി ടൈറ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഗിയർ ഇടുന്ന ഭാഗങ്ങളിലും നമ്മൾ ഓയിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തതിന് ശേഷം മാത്രമേ കർഷകൻ ഒരു പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. വാങ്ങിയതിന് ശേഷം കുറച്ച് അധികം കാലമായതിനു ശേഷം ഉപയോഗിക്കുന്ന ടില്ലർ ആണെങ്കിൽ ടില്ലറിന് കേടുപാടുകൾ ഇല്ലെന്ന് വേണം കർഷകൻ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഏതാണോ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അത് ലീക്ക് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇന്ധന ടാങ്ക് അതിൻ്റെ ക്യാപ്പ് മൂടിയിട്ടുണ്ട്, സുരക്ഷിതമായി മൂടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. അതേപോലെ ഓയിൽ ബാത്ത് എയർ ഫിൽട്ടർ അത് സീൽഡ് ആണെന്ന് ഉറപ്പാക്കണം. അതുകൂടാതെ ഗിയർ ബോക്സ് ഓയിലിൻ്റെ ലീക്കുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കണം. അതുപോലെ സ്ക്രൂ പ്ലഗ് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം. ഫിൽട്ടർ ക്ലീൻ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കൺട്രോൾസ് എല്ലാം തന്നെ വർക്കിംഗ് ആണ്, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. കൊഴുക്കൾ അഥവാ റോട്ടറി ബ്ലേഡ്സ്, വീൽസ് എല്ലാം കൃത്യമായ രീതിയിലാണ് ഇടതുവശത്തും വലതുവശത്തും ഉള്ളത്, മാറിയല്ല, കറക്റ്റായ വശത്താണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന റോട്ടർ ബ്ലേഡുകൾക്ക് കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ അതിൻ്റെ മൂർച്ച, അതിൻ്റെ ആകൃതി മാറ്റപ്പെട്ടിട്ടില്ല, വളഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക. അതേപോലെ കൃത്യമായിട്ട് ബ്ലേഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും നമ്മൾ ഉറപ്പാക്കണം.
1: ഒരു പ്രാവശ്യം പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കൃഷിപ്പണി ചെയ്യാൻ തുടങ്ങും, ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്കറിയാം ടില്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റോട്ടർ ബ്ലേഡുകൾ എന്ന് പറയുന്നത്. ബ്ലേഡ് ഷാഫ്റ്റിൽ 20 കൊഴുക്കളാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. 10 ഇടത്തോട്ട് വളഞ്ഞും ബാക്കി 10 വലത്തോട്ട് വളഞ്ഞും വേണം നമ്മളിത് പ്രത്യേകമായി ശ്രദ്ധിച്ച് ഘടിപ്പിക്കാനായിട്ട്. കൃഷിപ്പണിക്ക് അനുയോജ്യമായിട്ടുള്ള തരം ചക്രം ഇനി രണ്ടാമത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നെൽപ്പാടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വെറ്റ്ലാൻഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റബ്ബർ ടയർ അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ കേജ് വീൽ അല്ലെങ്കിൽ ഉരുക്ക് ചക്രങ്ങൾ ഇട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ സ്റ്റീൽ ബ്ലേഡുകൾ ഇട്ട് പ്രവർത്തിക്കാനായിട്ട് കർഷകൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമുള്ള സ്ഥലങ്ങളിൽ ടില്ലർ മുന്നോട്ട് ചലിക്കുമ്പോൾ ചക്രത്തിൽ തന്നെ ഒരു അടയാളം സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആ അടയാളത്തിന്റെ ദിശയിൽ കറങ്ങേണ്ട വിധത്തിൽ മാത്രമാണ് ചക്രങ്ങൾ ഘടിപ്പിക്കേണ്ടത്. ഇനി അഥവാ നമ്മൾ കരഭൂമിയിലാണ് നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ പൊടിയിലുള്ള ഉഴവിൽ റബ്ബർ ടയറും പിൻചക്രവും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ പിൻചക്രത്തിന്റെ ഹാൻഡിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ച് നമുക്ക് ഉഴവിന്റെ താഴ്ച ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് വളരെ നല്ല ആഴത്തിൽ നമുക്ക് മണ്ണിളക്കാൻ സാധിക്കും. ചെറുകിട കൃഷികൾ, പച്ചക്കറി കൃഷികൾക്കാണെങ്കിൽ കുറഞ്ഞ ആഴത്തിലും
1: മറ്റു അങ്ങനെ
0: ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊഴുക്കളുടെയും ചക്രങ്ങളുടെയും വേഗതകൾ, അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മണ്ണിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി റബ്ബർ ടയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എയർ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് 24 PSI ആണ് ഇതിന്റെ പ്രഷർ. അപ്പൊ ഏതെങ്കിലും ടയറിന്റെ ഭാഗത്ത് നമുക്ക് കാറ്റ് കുറവാണെങ്കിൽ ആ ഭാഗത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റം ഇറക്കമുള്ള സ്ഥലങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇറക്കമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട്. അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പവർ ടില്ലറിന്റെ എഞ്ചിൻ മുന്നിലാണ്. അപ്പൊ അവിടെയാണ് വെയിറ്റ് കൂടുതൽ വരാനുള്ള സാധ്യത. അതിനാൽ ഫ്രണ്ട് ഓടിച്ചാൽ വണ്ടി മറയാനുള്ള സാധ്യതയുണ്ട്. ചെരിഞ്ഞ കൃഷിഭൂമിയിൽ പവർ ടില്ലർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏകദേശം 15 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്തെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്രയും ചെരിഞ്ഞ പ്രദേശത്ത് ടില്ലർ പ്രവർത്തിക്കുമ്പോൾ ടില്ലർ സ്വാഭാവികമായിട്ടും മറിഞ്ഞ് കർഷകന് അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: മേഡം, ഇത് കൂടാതെ നമ്മുടെ ഈ പവർ ടില്ലറിന്റെ കൂടെ നമ്മൾ കൾട്ടിവേറ്റേഴ്സ് ഇതൊക്കെ അറ്റാച്ച് ചെയ്യത്തില്ലേ? അപ്പം അതിന്റെയും ഭാരമൊക്കെ എത്ര വേണം? ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണോ?
0: അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം ഈ സൂപ്പർ DI 12 HP ക്യാംകോയുടെ ടില്ലറിന്റെ ഭാരം എന്ന് പറയുന്നത് 525 kg ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഡിസ്പ്ലേസ്മെന്റും വളരെ കൂടുതലാണ്. അതേസമയം 7 HP പവർ ടില്ലർ ആണെങ്കിൽ 101 kg ഭാരം മാത്രമേ അതിന് വരുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ബാക്ക് അറ്റാച്ച്മെന്റ് ആയി കൊടുത്തുകൊണ്ട് ഉള്ള കൃഷിപ്പണി കർഷകർക്ക് ഇതിൽ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ പവർ കൂടിയ യന്ത്രത്തിന് കൂടുതൽ അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കൃഷിപ്പണികൾ, ഇപ്പൊ മുന്നേ സൂചിപ്പിച്ച പോലെ ഏകദേശം 10-ൽ കൃഷിപ്പണികൾ ഈ ഒരൊറ്റ പവർ ടില്ലർ കൊണ്ട് തന്നെ കർഷകന് നടപ്പിലാക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നെൽപ്പാടമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ, ചെളിയായിരിക്കും അല്ലെങ്കിൽ വെള്ളം കാണും, അപ്പൊ ഓടിക്കാൻ നേരമൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കണം അല്ലേ ആ സമയത്ത്?
0: തീർച്ചയായിട്ടും വെറ്റ്ലാൻഡ് ഓപ്പറേഷൻസിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട്

0: കൊണ്ടുള്ള ടില്ലേജ് തന്നെയാണ് നമ്മൾ നടത്താറ്. അപ്പം അതിൽ നമുക്ക് ഈ റോട്ടർ ടില്ലർ ഉപയോഗിച്ച് ആദ്യത്തെ ഒരു നിലം ഒരുക്കിയതിന് ശേഷം നമുക്ക് വരമ്പുകളാണ് എടുക്കുന്നതെങ്കിൽ റിഡ്ജർ യൂസ് ചെയ്യാം. ചെളി പൂട്ടിന് ശേഷം നമുക്ക് നിരപ്പാക്കാനായിട്ട് പലക ടില്ലറിനോട് ഘടിപ്പിച്ച് നിരപ്പാക്കി അതിനുശേഷം നമുക്ക് വരമ്പ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് വരമ്പെടുക്കുന്ന ഉപകരണം പൂർണ്ണമായും നമ്മൾ കരഭൂമിയിൽ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം ചെളി പൂട്ടിനെക്കാട്ടിലും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്ഷമത എന്ന് പറയുന്നത് മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുറഞ്ഞ വേഗതയിൽ യന്ത്രം ഓടിക്കുന്നതാണ് കാഠിന്യമേറിയ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം.
1: പവർ ടില്ലേഴ്സിന്റെ തകരാറുകൾ അല്ലെങ്കിൽ നമുക്ക് ടബിൾ ഷൂട്ടിംഗ് എന്ന് പറയത്തില്ലേ, നിരവധി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഒരു കർഷകൻ നേരിടുന്നുണ്ട്?
0: നമ്മൾ ഈ തകരാറുകൾ എന്തൊക്കെയാണെന്ന് കണ്ട് കർഷകരെ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും. എന്നാൽ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ടെക്നീഷ്യനെ അല്ലെങ്കിൽ ഡീലറുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വന്ന് വേണം ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ സർവീസിങ് ചെയ്യാനായിട്ട്. പൊതുവെ കണ്ടുവരാറുള്ള ഒരു പ്രശ്നമാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നു പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് വഴിവെക്കുന്നത് ഒന്നുകിൽ ടാങ്കിൽ നമുക്ക് ഡീസൽ ഉണ്ടാവില്ല, അപ്പൊ ഡീസൽ ഉണ്ടോ എന്ന് കർഷകൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഡീസൽ സപ്ലൈ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതിനുള്ള നമ്മൾ ഡീസൽ എത്ര അളവിലാണ് ഒഴിക്കേണ്ടത് അത് നമ്മൾ ഇന്ധന ടാങ്കിൽ ഒഴിക്കുക. ഇനി അല്ലെങ്കിൽ വേണ്ടത്ര ആക്സിലറേഷൻ ഉണ്ടാവില്ല, അതുപോലെ ഡീസൽ ലൈനിൽ വായു പ്രവേശിച്ചിട്ടുണ്ടാവും, അപ്പോൾ വായു നമ്മൾ പുറത്തേക്ക് കളയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഡീസലിൽ വെള്ളം കലർന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഏത് ഗ്രേഡിലുള്ള ഡീസലാണോ ഉപയോഗിക്കേണ്ടത് അതിൽ നിന്നും തരം താണ തരത്തിലുള്ള ഡീസൽ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് ഈ ഡീസൽ പമ്പോ നോസിലോ ഒക്കെ പ്രവർത്തനരഹിതമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പവറ് കുറവ് ശക്തിക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭാരം എടുക്കാൻ കഴിയാതെ പെട്ടെന്ന് നിന്നു പോകുന്നു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുപോലെ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഡീസൽ സപ്ലൈ ചിലപ്പോൾ മതിയാകുന്നുണ്ടായിരിക്കില്ല, അതുപോലെ എയർ ക്ലീനറിൽ അഴുക്ക് നിറഞ്ഞ് അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ക്ലീനർ നമ്മൾ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ കാർബ്യൂറേറ്ററിന് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ക്ലീനിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ സൈലൻസറിൽ തടസ്സം ഉണ്ടായിരിക്കാനുള്ള സാധ്യത, വി ബെൽറ്റുകൾ അയഞ്ഞിരിക്കാം. അപ്പം ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ലോഡ് ക്യാരിയിങ്ങിനുള്ള ആക്സസറീസ് എന്തൊക്കെയാണോ ഈ എഞ്ചിന്റെ ഭാരം പെട്ടെന്ന് എടുക്കാൻ കഴിയാതെ പോകാൻ ടില്ലറിന് കാരണമാകുന്നു. സാധാരണയിൽ കവിഞ്ഞ് കറുത്ത കളറിലുള്ള പുക ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കൃത്യമായ അളവിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അതില്ലെങ്കിൽ അത് നിറച്ചൊഴിച്ചു കൊടുക്കുക റേഡിയേറ്ററിൽ.
1: വാഹനത്തിന് നമ്മൾ സർവീസിംഗ് റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പം പവർ ടില്ലേഴ്സിനും ഇത് ബാധകമാണല്ലോ.
0: അതെ അതെ, വണ്ടി വാങ്ങിയതിന് ശേഷം ആദ്യത്തെ 50 മണിക്കൂറിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇനി ടില്ലർ ഓടിത്തുടങ്ങുന്ന ഓരോ 100 മണിക്കൂറിനും ഇതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 20W40 ആണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഡീസൽ എഞ്ചിൻ്റെ ഈ എഞ്ചിൻ ഓയിൽ വാങ്ങിച്ചു വേണം എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട്.
1: എഞ്ചിൻ ഓയിൽ നമ്മൾ
0: വാങ്ങണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഗിയർ ഓയിൽ നമ്മൾ മാറ്റണം. അപ്പോൾ ആദ്യത്തെ 250 മണിക്കൂറിൽ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ ഓരോ 500 മണിക്കൂറിനും ഇതേപോലെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ലിറ്ററാണ്. 3 ലിറ്റർ എഞ്ചിൻ ഓയിൽ ഈ പവർ ടില്ലറിന് ആവശ്യമായി വരുന്നുണ്ട്. അതേപോലെ ഗിയർ ഓയിൽ SA90 grade ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഗിയർ ബോക്സിലേക്ക് 5 ലിറ്ററും അതേപോലെ ചെയിൻ കേസ് കവറിലേക്ക് 1.5 ലിറ്ററും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. യുവാക്കൾക്ക് 7 ദിവസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ, സർവീസിങ്, മെയിൻ്റനൻസ് എന്നിവ നടത്തുന്നു. ഇത് കൂടാതെ തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ എക്സ്പോഷർ വിസിറ്റുകളും പഠനയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. അതായത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഓഫീസുകളിൽ റിസർച്ച് ടെസ്റ്റിംഗ് ട്രെയിനിങ് സെന്ററുകൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെയും നമ്മൾ കൊണ്ടുപോയി അധികമായി വരുന്ന പുതിയ യന്ത്രങ്ങൾ അവിടെയും പരിശീലിപ്പിച്ച് അവരെ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ ഒരു നല്ല ടെക്നീഷ്യനായി വാർത്തെടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ജോലി കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു വരുന്നുണ്ട്.
1: ഒരു പ്രാവശ്യം പവർ ടില്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സേഫ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും?
0: യന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതു തരം യന്ത്രമാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള പ്ലേസ്, അതായത് നനവുകളൊന്നും വരാതെ ഉണങ്ങിയ ഒരു പ്രദേശത്ത് കെട്ടിടത്തിനകത്ത് സുരക്ഷിതമായിട്ട് വെക്കണം. അതുകൂടാതെ തന്നെ ഇന്ധനങ്ങൾ, ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഈ യന്ത്രത്തിനോട് ചേർത്ത് വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ അതുപോലെ തന്നെ മറ്റ് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതെ ഉള്ള ഒരു സുരക്ഷിതമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം.
1: പിന്നെ അത് എന്തെങ്കിലും വെച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നതാണോ?

0: പലിനവും പോളിത്തീനും വെള്ളവും.
1: ഇപ്പൊ ഓപ്പൺ യാർഡിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ടാർപോളിൻ വെച്ച് കവർ ചെയ്യുക തന്നെയാണ് നല്ലത്. എഞ്ചിൻ നനയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇന്ധനം ഒഴിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു പെട്രോളും ഡീസലും ഒക്കെ ഇന്ധനമായിട്ട് ഉള്ള പവർ ടില്ലറുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ചൂട്, തീ എന്നിവയുടെ ഭാഗത്തു നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വേണം ഈ ഇന്ധനങ്ങൾ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്ധനം നിറയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് കൂടുതലായിട്ട് ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പോകുന്നത് വരെ നമ്മളൊന്ന് കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പുകവലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്രോൾ ഫ്യൂംസ് അല്ലെങ്കിൽ ഡീസൽ ഫ്യൂംസ് ഫാമേഴ്സ് ശ്വസിക്കുന്നതും വളരെ ഹാനികരമാണ്. സ്പാർക്ക് പ്ലഗിലെ സ്ക്രൂ പ്രത്യേകം ടൈറ്റായിട്ട് ഫേമായിട്ട് ഉറപ്പിച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പവർ ടില്ലർ ഓടിക്കുമ്പോൾ ചെരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
0: ചിത്ര മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പവർ ടില്ലർ സുരക്ഷിതമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതെന്ന് വളരെ നന്ദി.
1: നന്ദി സർ.
2: കാർഷിക വൃത്തിയിൽ പവർ ടില്ലറുകൾ എത്രമാത്രം പ്രയോജനകരമാണെന്ന് ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഈ വിഷയത്തെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രാജി. ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: കൃഷിയിലെ ഞാറ്റുവേലകൾ. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിറക്കി കാലയവനം നടത്തിയിരുന്ന നമ്മുടെ പൂർവികരുടെ കാർഷിക കലണ്ടറാണ് ഞാറ്റുവേല. ഞായറിൻ്റെ വേലയാണ് ഞാറ്റുവേല. ഞായർ സൂര്യനെയും വേല സമയത്തെയും സൂചിപ്പിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണപാതയെ 27 സമഭാഗങ്ങളായി വിഭജിച്ച് അവയെ ഓരോന്നിനെയും ഓരോ ഞാറ്റുവേലയായി കണക്കാക്കുന്നു. സൂര്യൻ ഏതു നക്ഷത്രത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ കാലയളവിന് പറയുന്ന പേരാണ് ഞാറ്റുവേല. കേരളത്തിൽ കാർഷിക വർഷാരംഭം മേടത്തിലാണ്. മേടത്തിൽ ആരംഭിച്ച് മീനത്തിൽ അവസാനിക്കുന്ന ഒരു കാർഷിക വർഷത്തെ ശരാശരി 13.5 ദിവസം വീതമുള്ള 27 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരിൽ ക്രമമായി ഞാറ്റുവേലകളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 14 മുതൽ 27 വരെയാണ് അശ്വതി ഞാറ്റുവേല. രേവതി ഞാറ്റുവേല 31 മുതൽ 14 വരെ. കൃഷി ഇറക്കുന്നതിന് കാലവും സമയവും നോക്കി കാലാകാലങ്ങളിൽ അനുവർത്തിക്കേണ്ട കാർഷിക പ്രവൃത്തികളെ മുൻകൂട്ടി കണ്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വിത്തു ശേഖരിക്കേണ്ട സമയം, വളപ്രയോഗം, ജലസേചനം, കളനിയന്ത്രണം, കീടാണു രോഗപ്രതിരോധം തുടങ്ങി വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിതയ്ക്കാൻ ഭരണി, പാകാൻ മകയിരം, പറിച്ചു നടാൻ തിരുവാതിര എന്ന ചൊല്ലിൽ തന്നെയുണ്ട് കൃഷിരീതി. ഞാറ്റുവേലയെക്കുറിച്ചുള്ള ചില പഴമൊഴികൾ ശ്രദ്ധിച്ചാൽ കാലാവസ്ഥയെപ്പറ്റിയും അതാത് ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷിരീതിയെപ്പറ്റിയും അത്യാവശ്യം ധാരണകൾ കിട്ടും. നമ്മുടെ പ്രധാന കൃഷിയായ നെല്ല് അശ്വതി ഞാറ്റുവേല മുതൽ ചോതി ഞാറ്റുവേല വരെയുള്ള കാലഘട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. അശ്വതിയിലിട്ട വിത്തും അച്ഛൻ വളർത്തിയ മക്കളും ഭരണിയിലിട്ട മാങ്ങയും പിഴയ്ക്കില്ല. ആയില്യത്തിൽ പാകിയാൽ അത്തത്തിൽ പറിച്ചു നടാം. പൂയത്തിൽ നട്ടാൽ പുഴുക്കേട് കൂടും. ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല എന്നുള്ളതൊക്കെ നമ്മുടെ പൂർവികർ പണ്ടേക്ക് പണ്ടേ പറഞ്ഞു വെച്ച പതിരില്ല ചൊല്ലുകളാണ്.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.

അപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായിട്ടുണ്ട്. പരിപാടി അവസാനിപ്പിക്കും മുമ്പ് നമുക്ക് ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങിലെ ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നത് ഏതു രോഗത്തിന്റെ ലക്ഷണമാണ്? ഉത്തരം കേട്ടോളൂ. ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണുന്നത് തെങ്ങിൽ കാറ്റുവീഴ്ച ബാധിച്ചതിന്റെ പ്രധാന ലക്ഷണമാണ്. ഇതേ തുടർന്ന് ഓലകൾ മഞ്ഞളിക്കുകയും ഓലക്കാലുകളുടെ അരികും അഗ്രവും കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നു. പുതിയതായി വിരിഞ്ഞു വരുന്ന ഓലകളുടെ വലിപ്പം കുറഞ്ഞ് വിളവിരിക്കുന്നതായി കാണപ്പെടുന്നു. തെങ്ങിന്റെ മണ്ട കപ്പിന്റെ ആകൃതിയായി മാറുന്നതും ഇതിന്റെ ലക്ഷണമാണ്. കൊതുമ്പുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഉണങ്ങുകയും പുതിയതായി ഉണ്ടാകുന്ന പൂങ്കുലകൾ ചെറുതാവുകയും ഉണങ്ങുകയും ചെയ്യുന്നു. വേരുകൾ അഗ്രഭാഗത്തു നിന്ന് അഴുകി ക്രമേണ മൊത്തമായി നശിക്കുന്നു. പുതിയ വേരുകൾ മുള പൊട്ടുന്നതുമില്ല. മച്ചിങ്ങകളും ഇളം തേങ്ങകളും ധാരാളമായി പൊഴിയുന്നു. രോഗം മൂർച്ഛിച്ച് ഉൽപാദനമില്ലാതെ തെങ്ങുകൾ നശിക്കുന്നു. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്. വയലും വേടും.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. ഫോൺ നമ്പർ 9188824841. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188824841. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 8547070773. മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 8547070773. മറ്റൊരു നമ്പർ 04872370773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 15 മാസം. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04872438567. മറ്റൊരു നമ്പർ 8547073756.

0: ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04872438567. മറ്റൊരു നമ്പർ 85478372756. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി CELKAU.IN. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സമയം 7 മണി കഴിഞ്ഞ് 24:52. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്രസമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
2: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വല ഭവിഷ്യ കി പ്രതീക ഹൈ. മേരി സഭി യുവാഓം വിശേഷകർ ജനജാതിയ സമുദായ കി യുവാഓം സേ അനുരോധ ഹൈ കി ഉൻഹെ അപ്നി ജോഡോ ഓർ അപ്നെ ലോഗോ കോ നഹീ ഭൂൽന ചാഹിയേ. യുവാ ശക്തി വിരാസത് പർ ഗർവ കർതെ ഹുയേ ആധുനിക ശിക്ഷ ഓർ ടെക്നിക്കോ കെ ബൽ പർ ആഗെ ബഡേ തബ് സശക്ത സമൃദ്ധ ഓർ ആത്മനിർഭർ ഭാരത് കാ നിർമാണ ഹോഗാ.
1: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: പെട്രോളിയം പാചകവാതക വിലവർദ്ധന

0: മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000 വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
1: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സി പി ഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിനു ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. സി ബി എസ് ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും സി ബി എസ് ഇ അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ചാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
3: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
1: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്തുനിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ

0: പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൗൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2-ാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടു നിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650-ലും നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 18 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
2: അക്ഷര കേരളം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അക്ഷര കേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. ഇക്കോ ഫെമിനിസം, എഴുതി അവതരിപ്പിക്കുന്നത് രാധിക ടി.
4: ചന്ദ്രികയെ നാം നിന്ദിക്കുകയും ശപിക്കുകയുമല്ല, ആദരിക്കുകയും അഭിനന്ദിക്കുകയുമാണ് വേണ്ടത്. യുഗയുഗാന്തരങ്ങളായി പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്ന കൊടും വഞ്ചനകൾക്ക് ഇത്ര ചെറിയ തോതിലെങ്കിലും ഒരു സ്ത്രീ പകരം വീട്ടിയല്ലോ. വ്യക്തിപരമായി ചന്ദ്രിക ഒരു തെറ്റ് തന്നെ ചെയ്തു. പക്ഷേ പുരുഷന്റെ ദ്രോഹം എപ്പോഴും മനഃപൂർവമാണ്. ചന്ദ്രിക ചെയ്തത് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. എങ്കിലും നിസ്സാരമായ ഒരു പെണ്ണിനെ, ഒരു പുരുഷനെ നിത്യനിരാശയിൽ ആഴ്ത്താൻ മാത്രമല്ല നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു മഹാവിജയമാണ്. ഒരു കാലത്ത് മലയാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്ന ചങ്ങമ്പുഴയുടെ രമണനെ രമണി എന്ന ചെറുകഥയിലൂടെ സ്ത്രീപക്ഷ വായനയ്ക്ക് വിധേയമാക്കിയ K സരസ്വതിയമ്മ മുന്നോട്ടുവെക്കുന്ന ചിന്തകൾ. സ്വകാര്യ സ്വത്തും വിദ്യാഭ്യാസവും അധികാരവും നൽകുന്ന സ്വയം നിർണയാവകാശത്തിന്റെ ഭൂമികയിൽ നിൽക്കുന്ന മലയാളി സ്ത്രീയുടെ സ്വത്വം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബ സാമൂഹിക അവസ്ഥയല്ല സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഉണ്ടായിരുന്നത്. മധ്യവർഗ ഉപരിവർഗ മലയാളി സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലിലൂടെയും നേടിയെടുത്ത ആർജവം ഈ കാലഘട്ടത്തിൽ

തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ തൊഴിലാളി ജനത കൂടി നേടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് സ്ത്രീ സ്വതന്ത്രയാണോ? അവൾ അവളുടെ ഇടങ്ങൾ സ്വയം നിർണയിക്കുന്നുണ്ടോ എന്നു വരുമ്പോഴാണ് ഇക്കോ ഫെമിനിസം എന്ന ആശയം പ്രസക്തമാകുന്നത്. കരുതലിന്റെ ധാർമ്മികത അഥവാ എത്തിക്സ് ഓഫ് കെയർ എന്നത് ഫെമിനിസ്റ്റ് ചിന്താധാരകളിൽ പ്രബലമായ ഒന്നാണ്. വ്യവസ്ഥാപിത ധാർമ്മിക സിദ്ധാന്തത്തെ വിമർശിച്ചുകൊണ്ട് ഫെമിനിസ്റ്റുകൾ മുന്നോട്ടുവെച്ച ഒരു ബദലായിരുന്നു ഇത്. ഔപചാരിക നീതിയുടെ ഭാഷയെ ആധാരമാക്കിയുള്ള ധാർമ്മിക ചർച്ചകൾ പുരുഷ സ്വഭാവമുള്ളവയാണെന്നും സ്ത്രീകൾ ധാർമ്മിക തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നത് തികച്ചും വ്യത്യസ്തമായ വഴികളിലൂടെയാണെന്നും കാരോൾ ഗില്ലിഗാൻ എന്ന ചിന്തക ഇൻ ഡിഫറെന്റ് വോയ്സ് എന്ന തന്റെ പുസ്തകത്തിൽ വാദിച്ചു. ആവശ്യങ്ങൾ, പരിചരണം, ദോഷദൂരീകരണം എന്നിവയുടെ മിശ്രണത്തിലുള്ള ആലോചനാ പരിസരത്തു നിന്നുകൊണ്ട് കരുതലിന്റെ ദോഷദൂരീകരണത്തിന്റെ ധാർമ്മികതയാണ് സ്ത്രീകളുടേത്. സ്ത്രീകളിൽ അധികവും

ചിന്തക ഇൻ ഡിഫറെന്റ് വോയ്സ് എന്ന തന്റെ പുസ്തകത്തിൽ വാദിച്ചു. ആവശ്യങ്ങൾ, പരിചരണം, ദോഷദൂരീകരണം എന്നിവയുടെ മിശ്രണത്തിലുള്ള ആലോചനാ പരിസരത്തു നിന്നുകൊണ്ട് കരുതലിന്റെ ദോഷദൂരീകരണത്തിന്റെ ധാർമ്മികതയാണ് സ്ത്രീകളുടേത്. സ്ത്രീകളിൽ അധികവും കുടുംബത്തിനകത്ത് കഴിഞ്ഞവരും പരിചരണ സ്വഭാവമുള്ള ജോലികൾ ചെയ്തു പോന്നവരുമാണ്. അലിവ്, ആർദ്രത തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ ബന്ധങ്ങളിൽ പുലർത്തുമ്പോൾ സ്ത്രീയുടെ ധാർമ്മികത പുരുഷന്റേതിൽ നിന്ന് വിഭിന്നമാകേണ്ടി വരുന്നു എന്നതാണ് സത്യം. കെ സരസ്വതിയമ്മ സുഷമ എന്ന കഥാപാത്രത്തിലൂടെ മുന്നോട്ടുവെക്കുന്ന സ്ത്രീയുടെ വിജയം ഈ പരിസരത്തു നിന്ന് കൂട്ടി വായിക്കേണ്ടതാണ്. ഇക്കോ ഫെമിനിസ്റ്റ് ചിന്തയുടെ അടിസ്ഥാനമാണ് കരുതലിന്റെ ധാർമ്മികതയും ഫെമിനിസ്റ്റ് ആത്മീയതയും. ആണവാധികാരം, യുദ്ധം, ജൈവനാശം ഇവക്കെതിരെയുള്ള ഫെമിനിസ്റ്റ് പ്രവർത്തനം, ഇതാണ് ഇക്കോ ഫെമിനിസത്തിന്റെ അന്തർധാര. പാരിസ്ഥിതിക ധാർമ്മികത, പാരിസ്ഥിതിക നീതി, ഇവ ഈ കാലഘട്ടത്തിലെ വളരെയേറെ പ്രസക്തമായ ചിന്തകളാണ്. പ്രകൃതിയെ മുതലാളിത്ത ചൂഷണത്തിന് വിധേയമാക്കുന്നതും സ്ത്രീ ശരീരത്തെ പിതൃമേധാവിത്വം കീഴ്പ്പെടുത്തുന്നതും ഏതാണ്ട് സമാന രീതികളിലാണ് എന്നാണ് ഇക്കോ ഫെമിനിസം മുന്നോട്ടുവെക്കുന്ന ആശയം. മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതകളെയും പ്രതിരോധ ശേഷികളെയും സ്ത്രീത്വത്തിന് പകരമായി ഇക്കോ ഫെമിനിസ്റ്റുകൾ മുന്നോട്ടുവെക്കാനുള്ള ശ്രമങ്ങൾ സമീപകാലത്ത് നടക്കുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട് വ്യക്തിപരമായ സ്വകാര്യതയുടെയും അരാഷ്ട്രീയതയുടെയും വിശ്രമത്തിന്റെയും സ്ഥലമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിരോധനങ്ങളുടെയും അവസാനിക്കാത്ത അദൃശ്യമായ അധ്വാനത്തിന്റെയും ഇടമാണ്. എന്നാൽ താഴെയുള്ള നിലയാണ് സ്ത്രീക്ക് കുടുംബത്തിനകത്ത് ഉള്ളതെങ്കിലും കുടുംബങ്ങൾക്കകത്ത് വിവിധ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ സ്ത്രീ സൃഷ്ടിക്കുന്നു. അതുമാത്രമല്ല, ചരിത്ര കാലഘട്ടങ്ങളിൽ പോലും സ്ത്രീ കുടുംബത്തിനകത്ത് തികച്ചും നിഷ്ക്രിയരായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതാണ്. പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സ്ത്രീ പരിസ്ഥിതി സംരക്ഷണത്തിനും ശ്രമിക്കും എന്ന വിശ്വാസം ശക്തമാണ്. ഇന്ത്യയിൽ ചിപ്കോ മൂവ്മെന്റ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ ശക്തമായതിന്റെ കാരണവും പ്രകൃതിയുമായുള്ള സ്ത്രീയുടെ ഇഴപിരിക്കാനാവാത്ത അടുപ്പമാകാം. കേരളത്തിലെ വിശ്വാസ സംസ്കാരത്തിൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട പാമ്പിൻകാവുകൾ നമ്മുടെ ഗ്രാമങ്ങളിലെ ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രമായിരുന്നു. ഓരോ തറവാടിനും ഓരോ പാമ്പിൻകാവ് എന്ന അവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ പാരിസ്ഥിതിക ഇടം സംരക്ഷിക്കുന്നതിൽ കുടുംബത്തിനകത്തെ സ്ത്രീകൾ നൽകിയ കരുതൽ ആണ് വേനൽക്കാലത്തെ വരൾച്ചയിൽ നിന്നും അത്യുഷ്ണത്തിൽ നിന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളെ രക്ഷിച്ചിരുന്നത്. പരിസ്ഥിതിവാദിയായ പോരാളിയായ ഒരു സ്ത്രീയുടെ ആർജവം ഈ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും യുദ്ധമുഖങ്ങളിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ, കുട്ടികളെ സംരക്ഷിക്കാൻ പോരാടുന്ന വനിതകളെ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധജലത്തിനായി, ഭക്ഷണത്തിനായി അലയുന്ന സ്ത്രീ മക്കളുടെ വിശപ്പകറ്റാനായി പോരാടുന്ന ശക്തയായ പോരാളിയായി മാറുന്നു. യുദ്ധങ്ങൾ നമുക്കു ചുറ്റും പത്തും പതുങ്ങിയും അതിന്റെ സാന്നിധ്യം അറിയിക്കുമ്പോൾ പരിസ്ഥിതിവാദിയായ സ്ത്രീ എവിടെ നിന്നെങ്കിലും ഉണർന്നെണീക്കും. തന്റെ കുടുംബത്തിന്റെ സംരക്ഷണം തന്റെ നിലപാടായി അവൾ ഏറ്റെടുക്കും. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ അപേക്ഷയുടെയോ പരിദേവനങ്ങളുടെയോ ആളിക്കത്തുന്ന പ്രതിഷേധത്തിന്റെയോ ഭാഷയിൽ അവൾ താക്കീത് ചെയ്യും. ആഗോള താപനത്തിന്റെ നിറലിൽ വ്രണിതമാകുന്നു ഇന്ന് പ്രകൃതി. പ്രകൃതിയുടെ ഈ അവസ്ഥയിൽ പ്രകൃതിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സ്ത്രീ നിർബന്ധിതയാകുന്നു. ഗ്രെറ്റാ തൻബർഗിന് പഠനം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങേണ്ടി വരുന്നത് സ്ത്രീക്ക് മാത്രം തൊട്ടറിയാവുന്ന പരിസ്ഥിതി ബോധം കൊണ്ടാണ്. ഇക്കോ ഫെമിനിസത്തിന്റെ ഇന്ത്യയിലെ അതിശക്തയായ പോരാളിയാണ് ഡോക്ടർ വന്ദന ശിവ. കാർഷിക രംഗത്തും ഭക്ഷ്യരംഗത്തും നിലനിന്നിരുന്ന നടപ്പുശീലങ്ങളെ മാറ്റാനായി നിരന്തരം പോരാടിയ ഡോക്ടർ വന്ദന ശിവയുടെ പുസ്തകങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അവബോധത്തെ പുനർവിചിന്തനത്തിന് സഹായകമാക്കി എന്നത് സ്ത്രീ പരിസ്ഥിതിയുമായി പ്രകൃതിയുമായി പുലർത്തുന്ന അടുപ്പത്തിനും പരിസ്ഥിതിയെ ചേർത്തുപിടിക്കാനുള്ള ശക്തിക്കുമുള്ള നേർസാക്ഷ്യമാണ്. കെനിയയിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകയും നോബൽ സമ്മാന ജേതാവുമായ വങ്കാരി മാത്തായ് പരിസ്ഥിതി പരിപാലനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ഗ്രീൻ ബെൽറ്റ് എന്ന പേരിൽ അതിനെ വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുകയും ചെയ്ത ഇക്കോ ഫെമിനിസ്റ്റാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ വനിതയാണിവർ. പ്രകൃതിയും വിഭവങ്ങളും കലഹങ്ങളും തമ്മിലുള്ള ബന്ധം, മനുഷ്യാവകാശവും ജനാധിപത്യവും

സമാധാനവും തമ്മിലുള്ള ബന്ധം പോലെ വ്യക്തതയുള്ളതായിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസം വങ്കാരി മാഥായ്ക്ക് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ മേലുള്ള അടിച്ചമർത്തലും പ്രകൃതിയുടെ നാശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാദിക്കുന്ന ഇക്കോ ഫെമിനിസം എന്ന സ്ത്രീവാദ ചിന്ത സ്ത്രീകൾ ഏറ്റെടുത്ത് തങ്ങളുടെ വീടിന്റെ അകായിൽ ഉള്ള പാരിസ്ഥിതിക മലിനീകരണത്തിനോടുള്ള പ്രതിഷേധത്തിൽ നിന്ന് നാന്ദി കുറിക്കേണ്ടതാകുന്നു. ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെ സംരക്ഷണം മുതൽ ഓരോ ചെറിയ കാൽവെപ്പും കാലാവസ്ഥാ മാറ്റത്തിനെതിരായുള്ള സമരങ്ങളുടെ ആദ്യപടിയായി തിരിച്ചറിയണം നമ്മൾ. ഊർധ്വൻവലിക്കുന്ന ഭൂമിയെ പുനർനിർമ്മിക്കുന്നതിൽ സ്ത്രീയുടെ ശക്തമായ ഇടപെടൽ നിർണായകമായിരിക്കുമെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. കരുതലിന്റെ ധാർമ്മികത പുലർത്താൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തയാണ് സ്ത്രീയെന്ന് സ്ത്രീയിലെ സ്ത്രീത്വം കൊണ്ടാടട്ടെ.

ഇക്കോ ഫെമിനിസം രാധിക ടി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അക്ഷര കേരളത്തിൽ ഇനിയൊരു കവിത കേൾക്കാം. കവിത പിൻവിളി, എഴുതി അവതരിപ്പിക്കുന്നത് ഉഷ കണ്ടംചിറക്കൽ.

പൊയ്പോയ ദിനങ്ങളെ ഓർമ്മയിൽ താലോലിക്കാം, വർണ്ണസ്വപ്നങ്ങൾ നെയ്യാം ഇനി വരും ദിനങ്ങൾക്കായി. എത്രയോ

0: ഉഷാ കണ്ടം ചിറക്കൽ എഴുതി അവതരിപ്പിച്ച പിൻവിളി എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിലേക്ക് സൃഷ്ടികൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. അക്ഷരകേരളം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷരകേരളം

0: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
2: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
3: മികച്ച ബിരുദം കൈവരിക്കാൻ എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
4: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിപ്പോൾ. പ്ലസ് ടു റിസൾട്ട് വന്നു, അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷമുള്ള ഉപരിപഠന മേഖലയെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ്. എന്തർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ബിരുദ പ്രവേശനത്തിനാണല്ലോ, ഗ്രാജുവേഷന്. അപ്പോൾ മികച്ച ബിരുദം കൈവരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മികച്ച കോളേജ് ഏതാണ്, മികച്ച ബ്രാഞ്ച് ഏതാണ്, മികച്ച വിഷയം ഏതാണ്, അതിനുള്ള അഡ്മിഷൻ പ്രക്രിയ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. പലപ്പോഴും കൺഫ്യൂഷൻ തീരില്ല. ഈ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ആകാശവാണിയിലൂടെ നാം വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. പ്ലസ് ടു റിസൾട്ട് മിക്കവാറും എല്ലാ ബോർഡിൻ്റെയും CBSE, സ്റ്റേറ്റ്, അതുപോലെ തന്നെ ICSE ബോർഡിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഇനി എവിടെ പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിൽ ഓരോ ചിന്തകളുണ്ടാകും. എൻ്റെ മകൻ എന്താണ് പഠിക്കണമെന്നത് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം അവൻ്റെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് അവൻ്റെ ആഗ്രഹവും അനാഗ്രഹവും വിലയിരുത്തി മികച്ച ഒരു കോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് UG പരീക്ഷാ ഫലത്തിലും ഒരുപാട് മാന്ദ്യമുണ്ട്. ഡിലേ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് UG പരീക്ഷയിൽ രാജസ്ഥാനിൽ നിന്നുള്ള ചോദ്യ പേപ്പർ പരീക്ഷ വീണ്ടും മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ ഒരുപാട് മാറ്റം വരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ

0: വർദ്ധിച്ചു വരുന്നു. ഈ ഒരർത്ഥത്തിൽ എന്തു പഠിക്കണം, എവിടെ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. പക്ഷെ വിദ്യാർത്ഥികൾ ഈ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. അവരൊരു കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് എന്ത് പഠിക്കണം, ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം കീം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 10,000 ആണ് റാങ്ക്, എനിക്ക് എവിടെ കിട്ടും, എവിടെ ഓപ്ഷൻ കൊടുക്കണം. ഏകജാലക ഓപ്ഷൻ സംവിധാനം വരും, കൗൺസിലിംഗ് വരും. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. അതിലേറ്റവും പ്രാധാന്യമേറിയത് ഒന്നാമത്തെ ഓപ്ഷൻ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രിഫർ ചെയ്യണം. അതിനപ്പുറം ഒരു കാര്യം ചെയ്യേണ്ടത് ഏത് ബ്രാഞ്ച് പഠിക്കാനാണ് താല്പര്യം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, IT ആണോ. കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റാ സയൻസ്, ഡാറ്റ മാനേജ്മെൻറ്റ് തുടങ്ങി നിരവധി വകഭേദങ്ങളുണ്ട്. ഇതിലേതാണ് നല്ലത്, കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന സാധ്യതകളും വികസനവും എത്രത്തോളം ഉണ്ട് എന്നിവ വിലയിരുത്തിയാകണം കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കമ്പ്യൂട്ടർ സയൻസിനോടുള്ള ഇപ്പോഴുള്ള താല്പര്യം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും വർദ്ധിച്ചു വരികയാണ്, വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഒരു കാലം കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മറ്റ് അഡീഷണൽ ബ്രാഞ്ചസ് ചിലപ്പോൾ കുറയും. പക്ഷേ മറ്റ് അഡീഷണൽ ബ്രാഞ്ചസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സാധ്യത വീണ്ടും കുറയും. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലെ ഇപ്പോഴുള്ള പ്രിയം മാത്രം നോക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. കണക്ടിവിറ്റി ഇഷ്യൂ വലിയൊരു കാര്യമാണ്. കണക്ടിവിറ്റി രംഗത്ത് ഇന്ത്യ വലിയ മാറ്റം കൈവരിക്കും. ഈ മാറ്റത്തെ അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ സാധ്യത കൈവരിക്കാവുന്ന മേഖല ബയോമെഡിക്കൽ, ബയോടെക്നോളജി, ഫിസിയോതെറാപ്പി, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലാണ്. നഴ്സിംഗ് രംഗത്ത് വലിയ മാറ്റം ഇനി പ്രതീക്ഷിക്കാം. പാലിയേറ്റീവ് കെയറിലും നഴ്സിംഗിലും സ്കിൽ വികസനത്തിൽ വരുന്ന മാറ്റം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ട് കോഴ്സിന് അപേക്ഷിക്കാൻ ശ്രമിക്കണം. ബിരുദ പ്രവേശനത്തിന് ബിരുദം തിരഞ്ഞെടുക്കുമ്പോൾ സാധ്യത വിലയിരുത്തണം. എന്തൊക്കെ സാധ്യതകൾ? ഉപരിപഠന സാധ്യതകൾ വിലയിരുത്തണം. +2 മാർക്ക് വിലയിരുത്തിയാണ് ബിരുദ പ്രവേശനത്തിന് അഡ്മിഷൻ വരുന്നത്. ഇതിനപ്പുറം ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ ടെക്നോളജി LBSൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതും നോക്കണം. ചില വിദ്യാർത്ഥികൾ പറയും, എനിക്ക് പ്രവേശന പരീക്ഷ ഒന്നും എഴുതാൻ താല്പര്യമില്ല, എനിക്ക് +2 മാർക്ക് വിലയിരുത്തിയുള്ള അഡ്മിഷൻ മാത്രം മതി. അവർക്ക് LBS വളരെ നല്ലതാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ, ഗവേഷണ സൗകര്യം, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ, ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ പറ്റും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിഷന് മുമ്പ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അറിയണം. അതുപോലെ വിദഗ്ധരായ അധ്യാപകരുണ്ടോ എന്നറിയണം. ഇതൊക്കെ വിലയിരുത്തി കോഴ്സ് കണ്ടെത്താൻ ശ്രമിച്ചാൽ ബിരുദ പഠനത്തിൽ വിജയം കൈവരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് തന്നെ ആകണം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓരോ ബിരുദത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നീറ്റ് കഴിഞ്ഞാൽ ബയോളജി കോഴ്സുകളുണ്ട്, അതുപോലെ കീം കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജി, ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി കോഴ്സുകളുണ്ട്. എൻവയോൺമെൻറ്റൽ സയൻസിലും നിങ്ങൾക്ക് ഉപരിപഠനം നടത്താം. ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച പഠന രീതി ആവിഷ്കരിക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തയ്യാറാകണം. അത് തന്നെയാണ് ഈ വർഷത്തെ പ്രവേശനത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം കീമിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവേശനം ഒത്തിരി നീണ്ടുപോയിരുന്നു. ഈ വർഷം അതൊന്നും വരാതെ പ്രവേശനം എല്ലാ അർത്ഥത്തിലും മെയിൻ സ്ട്രീമിൽ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യത്ത് സേവന മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നത്, ഏതാണ്ട് 70%. സേവന മേഖലയ്ക്കിണങ്ങിയ പല പഴയ കോഴ്സുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. BCOM, BBA, BCA, BALLB, BSALLB, BBALLB. ഇത്തരം കോഴ്സുകൾക്ക് ചേരാൻ വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ചു വരുമ്പോൾ പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു സംശയമുണ്ട്, ഞാൻ സയൻസ് ആണല്ലോ പഠിച്ചത്, എനിക്കിത് പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല, 70% തൊഴിലുകളും ഈ മേഖലയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണിത്. ഭാവി വാഗ്ദാനം സേവന മേഖലയിലാണ്. സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ വരുന്നത് എന്ന കാര്യം 100% വിലയിരുത്താൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
1: മികച്ച ബിരുദം.

0: കൈവരിക്കാൻ. ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ.
1: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
0: നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.

0: സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 8 മണി. സർഗ കേരളം. സർഗ കേരളത്തിൽ ഇന്ന് പകൽക്കുറി വിശ്വൻ, കൃഷ്ണൻകുട്ടി മടവൂർ എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ, SRC നായർ അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം പകൽക്കുറി വിശ്വൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത ധർമാശുപത്രിയിൽ.
2: ആശുപത്രി വരാന്തയിൽ ജീവിതം പേശിവൻ വില വാങ്ങുന്ന ചന്തയിൽ കാശുമായി കാത്തിരിക്കുന്നു നൊമ്പര പേശുമായി വെന്തൊടുങ്ങുന്ന ജീവിതം ദൂരമേറെ കടന്നു വന്നെത്തിയോർ നേരമേറെയായി കാത്തിരിക്കുന്നവർ പേരുപോലും അറിയാത്ത രോഗവും പേറിയെത്തിയോർ സംഭീത മാനസർ ഊഴവും കാത്തിരിക്കയാണേ വരും ആഴിപോലല തല്ലും മനസ്സുമായി പാഴിലായി പറന്നുപോം നേരമാ നാഴികാമണി എണ്ണിച്ചിലയ്ക്കവേ നെഞ്ചമർത്തി തിരുമിക്കരയുവോർ പിഞ്ചുകുഞ്ഞിനെ പേറി നിൽക്കുന്നവർ കൊഞ്ചുപോലെ ചുരുണ്ടു കിടന്നൊരാൾ കെഞ്ചുകയാണ് പ്രാണന്റെ സ്പന്ദനം എത്തിയില്ല ഭീവന്ധ്യാഭിഷഗ്വരൻ എത്തുമെന്നോർത്തിരിക്കയാണേ വരും ഉത്തരം തരാനാളില്ല കൃത്യമായി എത്തുമോ ചോദ്യമെങ്ങും മുഴങ്ങവേ സർജറി കഴിഞ്ഞെത്തും ഉടനെയെന്ന് അർഭകൻ വന്നുണർത്തവേയേ വരും ആർത്തി പൂണ്ടങ്ങെഴുന്നേറ്റു തങ്ങളിൽ പോർവിളിച്ചാദ്യമെത്താൻ ശ്രമിക്കവേ മലയിറങ്ങവേ കാൽ തെന്നി വീണവൾ വലതുകാലൊടിഞ്ഞാലം ബഹീനയായി മലിനവസ്ത്രം ധരിച്ചെത്തി അമ്മയും മലനിവാസികൾ ആശ്രയമറ്റവർ ഓപ്പറേഷൻ വിധിച്ചു ഭിഷഗ്വരൻ പേപ്പറിൽ തള്ളവിരൽ പതിപ്പിച്ചവർ ഓപ്പറേഷന് കൊണ്ടുപോയി മോളെ അങ്ങൊപ്പമി

0: മയന്നറിഞ്ഞില്ലവൾ. നേരമേറക്കഴിഞ്ഞപ്പോൾ വാതിലിൻ ചാരയെത്തി വിളിച്ചു ചോദിച്ചൊരാൾ, മാരിയെന്ന പെൺകുട്ടിയുടെ അമ്മയാര്? ആധി വേണ്ട, വരൂ കണ്ടുകൊള്ളുക. അമ്മ മെല്ലെ അടുത്തെത്തി തന്മകൾ, അമ്മേ എന്നു വിളിച്ചില്ല കണ്ണിമ. ചിമ്മിയൊന്നു തുറന്നു നീർത്തുള്ളികൾ, പമ്മി വന്നു തുളുമ്പി പൊടുന്നനെ. ഞെട്ടി നെഞ്ചകം പൊട്ടി വിളിച്ചത് കേട്ടുടനോടിയെത്തി ഭിഷഗ്വരൻ. തൊട്ടുകാണിച്ചു ചൊല്ലിനാളമ്മയി, കെട്ടിവച്ച കാലല്ലിന്നൊടിഞ്ഞത്. പറ്റിയോ പിഴവെന്നു നോക്കിയിട്ടുടൻ കുറ്റമറ്റുള്ള ചികിത്സകൾ നൽകിടാം. ചെറ്റുനേരം പുറത്തിരുന്നിടുക, മറ്റു കാര്യങ്ങളെല്ലാം മറക്കുക. കാലുമാറി ചെയ്ത ശസ്ത്രക്രിയയുടെ കോലാഹലത്തിൻ കൊടുങ്കാറ്റിരമ്പവേ, മാലോകരാകയറിഞ്ഞു പറഞ്ഞൊരാൾ, വലതിനോടാ ജന്മവൈരമുള്ളോനയാൾ.
1: അടുത്ത കവിത ദിനാഘോഷങ്ങൾ.
0: പരിസ്ഥിതിക്കൊരു ദിനം നമുക്കുണ്ടല്ലോ, പല നാട്ടിലന്ന് കൂട്ടുകൂടും കൂട്ടമായി പാട്ടുപാടും. കാട്ടിലൂടെ നടന്ന് ചോലയിൽ നീന്തി നീരാടും. തിന്നാനും കുടിക്കാനും വഹിക്കുന്ന പ്ലാസ്റ്റിക് കാട്ടിലാകെ നിറച്ച് നമ്മൾ പ്രതിജ്ഞ ചൊല്ലും. കാടുവെട്ടിത്തെളിച്ചിട്ട് ചുട്ടരിച്ച് മുടിച്ചിട്ട് മലമാറ് തുരന്നിട്ട് വനം നമ്മുടെ ധനം എന്നങ്ങുറക്കപ്പാടും. അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലമതെന്തു ചെയ്യേണ്ടു. അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലം അതെന്തു ചെയ്യേണ്ടു. മാമരച്ചില്ലയിൽ കൂടൊരുക്കും, കൂട്ടിൽ കുടുംബം വിരുന്നൊരുക്കും. നന്മയും ഉണ്മയും പങ്കുവയ്ക്കും കുഞ്ഞിളം ചുണ്ടുകൾ പാട്ടുപാടും. നല്ല കിനാവുകൾ കണ്ടുറങ്ങും, കാറ്റിൻ്റെ താരാട്ടു കേട്ടുറങ്ങും. ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ ഇത്തായ്മരദാനമല്ലേ, ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ ഈ തായ്മരദാനമല്ലേ. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ, ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല. കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം. മരപ്പോടിൽ മരുവുന്ന ജന്തുജാലങ്ങൾ, ഒരുമയോടെ പുലരുന്ന ജീവജാലങ്ങൾ. ഹരിതഭംഗി നിറഞ്ഞു നിൽക്കും തരുലതാദികളും, മധുവസന്ത വിരുന്നൊരുക്കും വർണ്ണസുമജാലം. ആകെ ആകുലഭാവമോടെ ആർത്തലയ്ക്കുന്നു ജീവിത കൊതിപൂണ്ടൊരൈക്യം കൈകൾ കോർക്കുന്നു. വർഗശത്രുവിനോടെ തീർക്കാൻ ശക്തി നേടുന്നു, സംഘശക്തികളായി നിന്നവരൊത്തുപാടുന്നു. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ, ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ, ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല. കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം. കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം.

0: പകൽക്കുറി വിശ്വൻ അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് എസ് ആർ സി നായർ അവതരിപ്പിക്കുന്ന കഥ ചൂരൽ ചൂട്.
1: സ്കൂളിൽ ഗംഭീര സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. പി ടി എയുടെ നേതൃത്വത്തിലാണ് സദ്യ. ചില രക്ഷിതാക്കൾ നേരത്തെ എത്തി പാചകപ്പുരയിൽ കയറി. ദാമോദരൻ സാറാണ് വലിയ ചരുവത്തിൽ അരി വേവിക്കുന്നത്. മന്ദാഗിനിയുടെ അമ്മയാണ് പച്ചടി തയ്യാറാക്കുന്നത്. കൂട്ടാനും കറിയും ഓരോരുത്തർ കൊണ്ടുവരും. അശ്വതി ടീച്ചർ അവിയൽ, മോളമ്മ ടീച്ചർ അച്ചാറും പപ്പടവും, ഇന്ദുലേഖ ടീച്ചർ പുളിശ്ശേരിയും മോരും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊണ് കഴിഞ്ഞാലുടൻ യാത്രയയപ്പ് സമ്മേളനം തുടങ്ങും. സമ്മേളനം എം എൽ എയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്താണ് വിശേഷമെന്നറിയണ്ടേ? ഹെഡ്മിസ്ട്രസ് സരള ടീച്ചർ പെൻഷൻ പറ്റി പിരിയുകയാണ്. കുട്ടികളൊക്കെ അതീവ ദുഃഖിതരാണ്. കാരണം നാളെ ടീച്ചർ ഇനിയും സ്കൂളിൽ വരില്ല. പക്ഷേ അവരിനിയും സ്കൂളിൽ വരില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് പിന്നീട് പറയാം. സദ്യയുണ്ട്. വീർത്ത വയറുമായി സ്കൂളിൻ്റെ വരാന്തയിൽ പ്രസവമെടുത്ത സ്ത്രീയെപ്പോലെ അസ്വസ്ഥനായിരിക്കുമ്പോൾ സുഭദ്ര ടീച്ചർ എൻ്റെ സമീപം വന്ന് ചോദിച്ചു, യാത്രയയപ്പ് സമ്മേളനത്തിൽ നിനക്കൊരു പാട്ട് പാടാമോ? ഞാനാണ് സ്കൂളിലെ പ്രധാന പാട്ടുകാരൻ. എന്ത് പരിപാടിക്കും എൻ്റെ പാട്ടുണ്ടാവും. ചിലപ്പോൾ പദ്യപാരായണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പാട്ട്. പക്ഷെ സുഭദ്ര ടീച്ചറിൻ്റെ ആവശ്യം എനിക്ക് നിരാകരിക്കേണ്ടി വന്നു. ഞാൻ പാടത്തില്ല. അതെന്താ? സരള ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എനിക്കിഷ്ടമല്ല അത്ര തന്നെ. കാരണമൊന്നും ഞാൻ സുഭദ്ര ടീച്ചറോട് പറഞ്ഞില്ല. ഏതെങ്കിലും ടീച്ചറിൻ്റെ കുറ്റം മറ്റൊരു ടീച്ചറോട് പറഞ്ഞാൽ പറയുന്ന ആൾ കുഴപ്പക്കാരനാകും. പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. നിങ്ങളോട് പറയാം. ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 4 പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. 2 പീരീഡ് കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കുവിടും. 10-15 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിക്കും. ടീച്ചേഴ്സ് ചായ കുടിക്കുന്നത് ആ സമയത്താണ്. 1-ലും 2-ലും പഠിക്കുന്നവർ കയ്യാലപ്പുറത്ത് കയറി നിന്ന് റോഡിലേക്ക് മൂത്രമൊഴിക്കും. ചിലർ സ്കൂളിൽ വടക്ക് ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഉപ്പനച്ചത്തിൻ്റെ ശിരസിൽ മൂത്രമൊഴിച്ച് ഉണക്കാൻ നോക്കും. ഞാനും ഒറ്റത്തെങ്കിലെ മാത്തുക്കുട്ടിയും അടിച്ചോട്ടം കളിക്കുകയായിരുന്നു. ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടി കേട്ടെങ്കിലും ഞങ്ങൾ കളി തുടർന്നു. ആദ്യത്തെ ബെൽ കേൾക്കുമ്പോൾ അവരവരുടെ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ എല്ലാവരും വരിവരിയായി നിൽക്കണം. അടുത്ത ബെല്ലിൽ അച്ചടക്കത്തോടെ വരിവരിയായി ക്ലാസ്സിൽ കയറണം. അതാണ് നിലവിലെ നിയമം. 2ാമത്തെ ബെല്ലടി കേട്ടിട്ടും ഞങ്ങൾ കളി തുടർന്നു. അന്നേരം സരള ടീച്ചർ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഞങ്ങൾ 2 പേരും ഓടടാ ഓട്ടം. മറ്റെല്ലാ കുട്ടികളും അപ്പോൾ ക്ലാസ്സിൽ കയറിയിരുന്നു. സരള ടീച്ചർ ഞങ്ങളെ വിളിച്ചു. ഞാനും മത്തായിക്കുട്ടിയും സരള ടീച്ചറിൻ്റെ സമീപം ചെന്നു. ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ഇരട്ടച്ചൂരലാണ്. 2 ചൂരലിനും നല്ല കനമുണ്ട്. തങ്കപ്പ സാറിൻ്റെയും ദാമോദരൻ സാറിൻ്റെയും കയ്യിൽ ഒറ്റച്ചൂരലാണ്. അവരങ്ങനെ കുട്ടികളെ അടിക്കാറുമില്ല. പക്ഷേ സരള ടീച്ചർ അങ്ങനെയല്ല. പച്ചയ്ക്ക് തിന്നും. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. ഉയരക്കൂടൽ ഉള്ളതുകൊണ്ടും ചാടിച്ചാടി നടക്കുന്നതുകൊണ്ടും കുട്ടികളവരെ കുതിര എന്നാണ് രഹസ്യമായി വിളിക്കുന്നത്. നടക്കുന്നത് നല്ല വേഗത്തിലാണ്. ഓടുകയാണെന്നേ തോന്നു. അവർ നല്ലവണ്ണം ആഹാരം കഴിക്കും. പൊണ്ണത്തടിയില്ല. മെലിഞ്ഞ ശരീരമാണ്. ഒരിക്കൽ സരള ടീച്ചർ ചോറുണ്ടുന്ന സമയത്ത് ഞാൻ ഓഫീസ് റൂമിൽ എന്തിനോ ചെന്നു. ഇടങ്ങഴി അരിയുടെ ചോറ് കാണും. ഉച്ചയാകുമ്പോൾ ഒരാൾ അടുക്കുപാത്രത്തിൽ ചോറ് കൊണ്ടുവരും. ഊണ് കഴിയുന്നത് വരെ അയാൾ കാത്തിരിക്കും. പാത്രവുമായി തിരിച്ചുപോകും. ഞാനും മാത്തുക്കുട്ടിയും ടീച്ചറിൻ്റെ സമീപം നിന്ന് വിറച്ചു. അടി ഉറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. വരാതിരിക്കുന്നത് വലിയ കുറ്റമാണ്. ആദ്യം എൻ്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി. പിന്നീട് കാലിലേക്കും. മുട്ടിന് മുകളിൽ നിൽക്കുന്ന കാക്കി നിക്കറാണ് എൻ്റെ വേഷം. വരി നിൽക്കാത്തതിനെ എൻ്റെ കാൽമുട്ടിൻ്റെ മടക്കിൽ സരള ടീച്ചർ ക്രൂരമായി ഇരട്ടച്ചൂരൽ കൊണ്ട് 3 പ്രാവശ്യം തല്ലി. തൊലി പറിഞ്ഞ് ചൂരൽ പറ്റിയോ എന്ന് ഞാൻ സംശയിച്ചു. അത്രയ്ക്ക് വേദന തോന്നി. ഞാൻ ഉറക്ക കരഞ്ഞു. കണ്ണീർ ഒലിച്ചിറങ്ങി. കവിളിലൂടെ താഴേക്ക് നീങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറി. കാല് മടക്കിയിരിക്കാൻ കഴിഞ്ഞില്ല. വേദനയ്ക്കിടയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം മറ്റൊന്നാണ്. സരള ടീച്ചർ മാത്തുക്കുട്ടിയെ തല്ലിയില്ല. ഞങ്ങൾ 2 പേരും ഒരുപോലെ തെറ്റിയതാണ്. അടി കിട്ടിയത് എനിക്ക് മാത്രം. മാത്തുക്കുട്ടിയുടെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അയാൾ പണക്കാരനും സ്വാധീനമുള്ള ആളുമാണ്. അവനെ തല്ലിയാൽ സരള ടീച്ചർ വിവരം അറിയും. അതുകൊണ്ട് താക്കീത് ചെയ്ത് വിട്ടയച്ചു. എൻ്റെ അച്ഛൻ കൂലിവേലക്കാരനാണ്. ഞങ്ങൾക്ക് പണമില്ല. അച്ഛൻ പാവമാണ്. എന്തിനാ എൻ്റെ മോനെ ഇത്ര ക്രൂരമായി അടിച്ചതെന്ന് ചോദിക്കാൻ എൻ്റെ അച്ഛൻ വരില്ല എന്ന് സരള ടീച്ചർക്കറിയാം. വൈകിട്ട് കുളിപ്പിക്കാൻ നേരം എൻ്റെ കാലിലെ ചൂരൽപ്പാടുകൾ അമ്മ കണ്ടു. ആരാ അടിച്ചതെന്ന് അമ്മ ചോദിച്ചു. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് അടി കൊണ്ട ഭാഗത്ത് വെള്ളത്തുള്ളികൾ തോർത്തുകൊണ്ട് നേർത്ത വേദനയിൽ സാവധാനം ഒപ്പിയെടുത്തു. സരള ടീച്ചറിനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എൻ്റെ അമ്മയ്ക്കില്ല.

കുളി കഴിഞ്ഞ് നീര് വന്ന വീർത്ത കാലിൻ്റെ മടക്കിനെ അമ്മ കർപ്പൂരത്തൈലം പുരട്ടിത്തന്നു. കാല് മടക്കാൻ കഴിയാതെ ഞാൻ ബെഞ്ചിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലി. സാധാരണ തറയിലിരുന്നാണ് നാമം ചൊല്ലുന്നത്. യാത്രയപ്പ് സമ്മേളനത്തിൽ മാത്തുക്കുട്ടിയുടെ അച്ഛനായിരുന്നു അധ്യക്ഷൻ. സരളി ടീച്ചറിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും അദ്ദേഹം പൊഴുത്തിയപ്പോൾ എൻ്റെ കാലിൻ്റെ മടക്കിൽ വീണ ചൂരലിൻ്റെ ചൂടിനെക്കുറിച്ചോർത്ത് ഞാൻ രോഷം കൊണ്ടു. സ്റ്റേജിലിരുന്ന സരളി ടീച്ചറിന് എല്ലാവരും ഓരോ താമരപ്പൂ നൽകി. ഞാൻ മാത്രം ഒന്നിനും പോയില്ല. സരള ടീച്ചറിനെ മക്കളില്ലാത്ത കാര്യം മാത്തുക്കുട്ടിയുടെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് കരുണയോ സ്നേഹമോ ഉണ്ടാവില്ലെന്ന് എൻ്റെ ക്ലാസ്സിലെ വാസുദേവൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ ക്രൂരമായി തല്ലിയെന്ന് അവൻ കൂട്ടിച്ചേർത്ത്. കുട്ടികളില്ലാത്തവർക്കല്ലേ മറ്റുള്ള കുട്ടികളോട് കൂടുതൽ സ്നേഹം തോന്നേണ്ടതാണ്? ഞാൻ സംശയിച്ചു. സരള ടീച്ചറിൻ്റെ ഭർത്താവ് ഏതാണ്ട് 15 വർഷം മുമ്പ് മരിച്ചുപോയ വിവരവും ഞാൻ അന്നാണ് അറിഞ്ഞത്. കുറേ വർഷം ഒന്നിച്ച് കഴിഞ്ഞിട്ടും കുട്ടികൾ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു. കല്യാണം കഴിക്കാത്തവർക്ക് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ആരോട് ചോദിച്ചാൽ ശരിയായ ഉത്തരം കിട്ടും? അമ്മയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നറിയാം. എൻ്റെ അമ്മ നല്ല വിവരമുള്ള സ്ത്രീയാണ്. മലയാളം വിദ്വാൻ പാസ്സായതാണ്. എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. അച്ഛനാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമ്മ കറുത്തിട്ടാണ്, തീരെ സുന്ദരിയല്ല. അച്ഛൻ വെളുത്തിട്ടാണ്, നല്ല സുന്ദരനുമാണ്. അച്ഛൻ്റെ മൂക്കിന് നല്ല ഭംഗിയുണ്ട്. അച്ഛൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അച്ഛനെ തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞു. പഠിപ്പില്ലേലും കുഴപ്പമില്ല, കൂലിവേരക്കാരനായാലും വേണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു പോലും. പെൻഷൻ പറ്റുന്നവരെ വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. സരള ടീച്ചർ കാറിൽ കയറുമ്പോൾ കുട്ടികളൊക്കെ കരയുന്നത് കണ്ടു. എനിക്കപ്പോൾ സന്തോഷമായിരുന്നു. ഞാൻ ദൂരെ മാറി നിന്നു. സ്കൂളിന് മുന്നേ നാട്ടുമാവിൻ്റെ ചുവട്ടിൽ നിന്നും കിളി കൊത്തിയ ഒരു പഴുത്ത മാങ്ങ എടുത്ത് കിളി കൊത്താത്ത ഭാഗം പൊട്ടിച്ച് നീര് കുടിച്ച് ദൂരേക്കെറിഞ്ഞു. മാറി നിൽക്കുന്ന എന്നെ സരള ടീച്ചർ കണ്ടു കാണും. ഞാൻ അടുത്തെങ്ങും പോയില്ല. ടീച്ചറടുത്ത് പോകാൻ മനസ്സനുവദിച്ചില്ല. അവരുടെ നരച്ച മുടി കാറ്റിൽ ഇളകുന്നത് കണ്ടു. കാറിൽ കയറുമ്പോൾ ടീച്ചറുടെ മുഖം മ്ലാനമായിരുന്നു. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. സ്കൂൾ ഫസ്റ്റ് എല്ലാ വർഷവും എനിക്കായിരുന്നു. കൂട്ടുകാരൊക്കെ ട്യൂഷന് പോകുമ്പോൾ ഞാൻ കളിക്കാൻ പോകും. അമ്പലമുറ്റത്തായിരുന്നു കളി. കളിക്കാൻ പോകരുതെന്നോ പഠിക്കണമെന്നോ അച്ഛനോ അമ്മയോ എന്നോട് പറയാറില്ലായിരുന്നു. ഞാൻ കളിക്കുന്നത് കണ്ടാൽ ഒന്നും മിണ്ടാതെ അച്ഛൻ ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. പക്ഷേ മാത്തുക്കുട്ടിയെ എവിടെ കളിച്ചാലും അവൻ്റെ അച്ഛനെത്തി അവനെ ഓടിച്ചിട്ടടിക്കും. വീട്ടിൽ പടാ, പഠിക്കടാ എന്നൊക്കെ പറയും. അടിക്കും തോറും അവന് മാർക്ക് കുറഞ്ഞു. അച്ഛൻ്റെ തല്ല് കിട്ടാത്ത എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. പഠിത്ത കാര്യത്തിലൊരു ഭയവും വേണ്ടെന്ന് അമ്മ പറഞ്ഞു. മാർക്ക് കുറഞ്ഞാലും സാരമില്ലെന്ന് അമ്മ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. വീട് ഓലമേഞ്ഞതായിരുന്നു. പഠിക്കാൻ മേശയോ കസേരയോ ഇല്ലായിരുന്നു. പത്തായത്തിൻ്റെ മുകളിലാണ് പുസ്തകം സൂക്ഷിച്ചിരുന്നത്. തറയിലൊരു ചണച്ചാക്കിട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലായിരുന്നു പഠിത്തം. അധിക നേരം പഠിക്കാൻ അമ്മ സമ്മതിക്കാറില്ല. 8 മണിയാകുമ്പോൾ പഠിത്തം നിർത്താൻ പറയും. മണ്ണെണ്ണ തീർന്നാൽ വീണ്ടും വാങ്ങാൻ കാശില്ല എന്ന് അമ്മ ഓർമ്മിപ്പിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ 10ാം ക്ലാസ്സിലെത്തി. സ്കൂളിൽ ഏറ്റവും കൂടിയ മാർക്ക് എനിക്കായിരുന്നു. മത്തായിക്കുട്ടി എല്ലാ വിഷയത്തിലും തോറ്റു. 2 വിഷയത്തിന് 10ൽ താഴെ മാർക്ക്. കണക്കിന് ഇംഗ്ലീഷിനും മത്തായിക്കുട്ടി 20% കുറഞ്ഞ മാർക്ക്. മത്തായിക്കുട്ടിയുടെ അച്ഛൻ സ്വർണ്ണപ്പണയത്തിൽ രൂപ കൊടുക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കൊണ്ടിരുത്തി ബിസിനസ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പണമുള്ള മത്തായിക്കുട്ടി തോറ്റാലും കുഴപ്പമില്ലല്ലോ. ഞാൻ കോളേജിൽ ചേർന്നു. കറക്കുന്ന പശുവിനെ വിറ്റിട്ടാണ് എന്നെ കോളേജിൽ ചേർത്തത്. കയറുമായി തിരിച്ചു വരുന്ന അച്ഛനെ കണ്ടപ്പോൾ നമ്മളിനി എങ്ങനെ ജീവിക്കുമെന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലിരുന്ന് കരഞ്ഞത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ കണ്ണുകൾ പാതി അടയുന്നു കണ്ടപ്പോൾ ഞാൻ ആ കണ്ണിൽ ഉമ്മ വെച്ചു. അമ്മയുടെ മുഖത്ത് അപ്പോൾ ഒരു മുഷിഞ്ഞ ചിരി പരന്നു. കോളേജിൽ ചേരാൻ പോകുമ്പോൾ അച്ഛൻ ഷർട്ടിട്ടിട്ടില്ലായിരുന്നു. ഒരു ചുട്ടിക്കരയൻ തോർത്ത് കഴുത്തിൽ വളച്ചിട്ടിരുന്നു. ഉടുപ്പിടാതെ കോളേജിലെത്തിയ ഏക രക്ഷകർത്താവ് എൻ്റെ അച്ഛനായിരുന്നു. അക്കാര്യത്തിലൊന്നും എനിക്ക് വിഷമം തോന്നിയില്ല. എൻ്റെ മാർക്ക് കണ്ടിട്ട് അഭിമാനത്തോടെ പ്രിൻസിപ്പാൾ എന്നെ തലയുയർത്തി നോക്കിയിട്ട് അച്ഛനോട് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ നിന്നതേയുള്ളൂ. അവിടെ ഇരിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് അച്ഛന് തോന്നിക്കാണും. പ്രിൻസിപ്പാളിൻ്റെ മുറി അത്ര വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ചെരുപ്പില്ലാത്ത എൻ്റെയും അച്ഛൻ്റെയും കാലിലെ പൊടിമണ്ണ് മുറിക്കുള്ളിൽ പൊഴിഞ്ഞു വീണിട്ടുണ്ട്. എൻ്റെ മുണ്ടും ഷർട്ടും പഴയതായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്നെ നോക്കി നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു. മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. അച്ഛനൊന്നും മനസ്സിലായില്ല. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട് കുറേയേറെ അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സരള ടീച്ചറെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. പഴയ പ്രസരിപ്പൊന്നും അവരുടെ മുഖത്ത് കണ്ടില്ല. തല കൂടുതൽ നരച്ചിരുന്നു. സാവധാനമാണ് അവർ നടന്നത്. പഴയ ചാട്ടമൊന്നും കണ്ടില്ല. ടീച്ചർ എന്നെ നോക്കി ചിരിച്ചു. സാമാന്യ മര്യാദയനുസരിച്ച് ഞാനും ചിരിച്ചു. എൻ്റെ ചിരിയിൽ അപ്പോഴും വേദനയുടെ മുള്ളുകൾ ഉണ്ടായിരുന്നു. സരള ടീച്ചറിന് സമീപം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നല്ല കോമളത്തമുള്ള മുഖം, കാണാൻ കൊതി തോന്നുന്ന ശരീരം. വ്യസനത്തിലാണ്ടതുപോലെ അവൾ നിന്നു. ടീച്ചറുടെ മകളാവാൻ

വഴിയില്ല. ടീച്ചറിന് ഭർത്താവില്ല. പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുമ്പോൾ ടീച്ചറിന് മക്കളുള്ളതായി ആരും പറഞ്ഞില്ല. ഭർത്താവില്ലാതെ എങ്ങനെയൊരു മകളുണ്ടാവുന്നത്? കസവുള്ള സിൽക്ക് പാവാടയും നീല ബ്ലൗസുമായിരുന്നു പെൺകുട്ടിയുടെ വേഷം. ഈ കുട്ടി ഏതാ? സംശയം തീർക്കാനായി ചോദിച്ചു. അതെൻ്റെ മോളാ. ഞാൻ അമ്പരുന്നു. പെൻഷൻ പറ്റിയതിന് ശേഷം വേറെ ആരെയെങ്കിലും ടീച്ചർ വിവാഹം കഴിച്ചോ? പെൻഷനായിട്ട് ഏകദേശം 8 വർഷം മാത്രം. ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാവാൻ ഒരു ന്യായവും കാണുന്നില്ല. 60-നപ്പുറം കടന്ന സ്ത്രീ പ്രസവിക്കുവോ? സരള ടീച്ചർ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 4-5 കിലോമീറ്റർ അപ്പുറം ഒരു വയലിൻ്റെ കരയിലാണ്. അവരുടെ വീടിന് സമീപത്താണ് എൻ്റെ കൂടെ പഠിക്കുന്ന ബാലൻ്റെ വീട്. അവൻ കോളേജിൽ എൻ്റെ സമീപമാണ് സ്ഥിരമായിരിക്കുന്നത്. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്. തീരെ സാമ്പത്തികമില്ലാത്ത ഒരു വീട്ടിലെ അംഗമാണ് അവനും. പഠിക്കാൻ മിടുക്കനാണ്. അവൻ്റെ അച്ഛനും കൃഷിക്കാരനാണ്. ഒരു ദിവസം ഞാൻ ബാലനോട് ചോദിച്ചു, ബാല, ഈ സരള ടീച്ചറിന് മക്കളുണ്ടോ? ഉണ്ട്, ഒരെണ്ണം. അതെങ്ങനെ? അവരുടെ ഭർത്താവ് മരിച്ചുപോയല്ലോ. പിന്നീട് കല്യാണം കഴിച്ചു. അതൊന്നും അല്ല, ബാലൻ ചിരിച്ചു. അവര് പ്രസവിച്ചതല്ല, ടീച്ചറിൻ്റെ അനിയത്തിയുടെ മോളാ. ദത്തെടുത്തതാ. സരള ടീച്ചറിന് മുടിഞ്ഞ സ്വത്തല്ലയോ? കുടുംബപരമായി കിട്ടിയതും ഭർത്താവിൻ്റെതും എല്ലാം കൂടി കോടികൾ വരും. അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ആ അനിയത്തിയുടെ മോളെ ദത്തെടുത്ത്. നല്ല സുന്ദരിയെ, എന്താ നിനക്ക് നോട്ടമുണ്ടോ? ഒന്നിനുമല്ല, വെറുതെ ചോദിച്ചതാ. ഞാൻ ഡിഗ്രിക്ക് 3-ാം വർഷം പഠിക്കുമ്പോൾ സരള ടീച്ചറിൻ്റെ മകൾ കോളേജിൽ ചേരാൻ വന്നു. രണ്ടുപേരും കോളേജിലേക്ക് കയറിപ്പോകുന്നത് വാഗമരച്ചോട്ടിൽ നിന്ന് രഹസ്യമായി ഞാൻ കണ്ടു. വിവരമറിയാൻ ഞാൻ ഓഫീസിൽ ഓടിയെത്തി. ആ കുട്ടി പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഫീസ് അടച്ചിട്ട് രണ്ടുപേരും പോയപ്പോൾ ഞാൻ ചില മനോരാജ്യങ്ങൾ കണ്ടു. അവളെ സ്വന്തമാക്കണം ഞാൻ ഉറപ്പിച്ചു. പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷപ്പെടുത്തി ഒരു വലിയ കൊട്ടാരത്തിൽ വാഴിക്കണം. സരള ടീച്ചറിന് ധാരാളം സ്വത്തുണ്ട്. മകളൊരു ഐശ്വര്യറായി. എൻ്റെ അച്ഛൻ അമിതാഭ് ബച്ചൻ, എൻ്റെ അമ്മ ജയഭാദുരി, ഞാൻ അഭിഷേക് ബച്ചൻ. എത്ര സുന്ദരമായ സ്വപ്നം! കൂടെ സരള ടീച്ചറിലുള്ള പ്രതികാരവും സാധിക്കാം. ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല. അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങാനും ഞാൻ തീരുമാനിച്ചു. നന്നായി പഠിക്കാൻ ശ്രദ്ധിച്ചു. എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ബാങ്ക് ടെസ്റ്റ് എഴുതാൻ ദിവസവും ധാരാളം കണക്ക് ചെയ്ത് പഠിച്ചു. ഞാൻ ഓഫീസറായി. ഓലപ്പുര പൊളിച്ചു കളഞ്ഞു. ലോണെടുത്ത് ഒരു വലിയ വീട് വച്ചു. അമ്മയുടെ ഉപയോഗത്തിനായി ഭംഗിയുള്ള അടുക്കളയും അച്ഛൻ്റെ കിടപ്പുമുറി അതിശയം തോന്നുന്ന രീതിയിൽ ഭംഗിയുള്ളതുമാക്കി. എൻ്റെ എടങ്ങേട് കണ്ടപ്പോൾ, എന്താടാ നിനക്ക് പെണ്ണ് കെട്ടാൻ ധൃതിയായോ എന്ന് അമ്മ ചോദിച്ചു. അതൊന്നുമില്ലെന്നും ചില നല്ല തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള തുടക്കമാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ ഉദ്ദേശം തൽക്കാലം ആരോടും പറയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉടുപ്പിട്ടിട്ടില്ലാത്ത അച്ഛന് പുതിയ കൈയുള്ള ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അച്ഛനൊരു വള്ളിച്ചെരുപ്പും വാങ്ങി. വില കൂടിയ ചെരുപ്പ് വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഒരു ബ്രോക്കറെ കണ്ടുപിടിച്ച് സരള ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ബാങ്ക് ഓഫീസറാണ് ചെറുക്കനെന്ന് പറഞ്ഞപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും കല്യാണം നടത്താമെന്ന് സരള ടീച്ചർ പറഞ്ഞതായി ബ്രോക്കർ എന്നോട് പറഞ്ഞു. പെണ്ണുകാണൽ ചടങ്ങിനായി അവസാനം ഞാനും ബ്രോക്കറും സരള ടീച്ചറുടെ വീട്ടിലെത്തി. സരള ടീച്ചറിൻ്റെ വീട് ഓടിട്ടതാണ്. പൂമുഖവും നിരയും പിരയുമുള്ള വീട്. എല്ലാം ഈട്ടിത്തടിയിൽ പണിഞ്ഞതാണ്. തോണ്ടലിൽ ബംഗ്ലാവ് എന്നാണ് വീട്ടുപേര്. ചിന്തിക്കാൻ കഴിയാത്തത്ര ഭംഗിയും പ്രൗഢിയും വീടിനുണ്ടായിരുന്നു. കഴുക്കോലുകൾ നല്ല കനമുള്ളതും കൊത്തുപണികൾ നിറഞ്ഞതുമായിരുന്നു. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. അത് ഓലമേഞ്ഞതായിരുന്നു. ചിലർ മുറ്റത്തുകൂടി നടക്കുന്നത് കണ്ടു. വേലക്കാരായിരിക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ സരള ടീച്ചർ പൂമുഖത്തുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു. അപ്പോൾ തന്നെ എനിക്ക് നേരിയ ഒരു സുഖം തോന്നി. ശിഷ്യനെ കാണുമ്പോൾ ഗുരു എഴുന്നേൽക്കുന്നത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ എന്ന് വ്യക്തമല്ല. ഇരട്ട ചൂരൽ കൊണ്ട് കാൽമടക്കിന് പ്രഹരിച്ച കാര്യം അവർ ഓർക്കുന്നുണ്ടാവുമോ എന്ന് ഞാൻ സംശയിച്ചു. ഇരുന്നാട്ടെ, അവർ പറഞ്ഞു. ഞാനിരുന്നു. എവിടെയാണ് ജോലിയെന്നും ഏത് ബാങ്കാണെന്നും ചോദിച്ചറിഞ്ഞു. വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് 6 മാസത്തിനുള്ളിൽ മാറ്റം കിട്ടുമെന്ന് ഞാൻ ടീച്ചറോട് കള്ളം പറഞ്ഞു. എൻ്റെ ശബ്ദത്തിന് ഒരു പ്രതികാരത്തിൻ്റെ സുഖമുള്ള ആർഭാടമുണ്ടായിരുന്നു. ഇതേവരെ ചിരിക്കാൻ തോന്നാത്ത ഞാൻ ടീച്ചറുടെ മുന്നിലിരുന്ന് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. വാതിലിന് മറവിൽ കർട്ടൻ ചെറുതായി ഇളകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ആരോ നിൽക്കുന്നതായി തോന്നി. സരള ടീച്ചർ മകളെ വിളിച്ചു. എന്താ പേര്? ഞാൻ ചോദിച്ചു. ആദ്ര. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കോളേജിൽ വെച്ച്. പിന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പൂക്കാനും കായ്ക്കാനും തയ്യാറാണ് എന്ന് ആദ്രയുടെ മുഖം വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഉണ്ട്, ഞാൻ മടികൂടാതെ പറഞ്ഞു. ടീച്ചറിൻ്റെ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിൽ എഴുതി തന്നാൽ മാത്രം ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം.
ആതിരയുടെ പേരിൽ എഴുതി വയ്ക്കും.

0: ഉപയോഗിക്കാം. അത് പറ്റില്ല, എൻ്റെ ശബ്ദത്തിന് കനമുണ്ടായിരുന്നു. എൻ്റെ പേരിൽ എഴുതി പോക്കുവരെ ചെയ്താൽ മാത്രം ഇക്കാര്യങ്ങൾ ആലോചിക്കാം. ടീച്ചറിൻ്റെ യഥാർത്ഥ മോളല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ഒരു ഉറപ്പ് കൂടിയേ തീരും. സരള ടീച്ചറിൻ്റെ മുഖം വാടി, അവരുടെ മുഖം വാടിക്കാണുന്നതാണ് എനിക്ക് സന്തോഷം. കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ ബ്രോക്കറുടെ മുഖത്തേക്ക് നോക്കി. ഇത്തരത്തിലുള്ളല്ലോ ഡിമാൻഡ് വെച്ചത് ശരിയായില്ല എന്ന് അയാളുടെ ഭാവവ്യത്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. സർല ടീച്ചറോട് മൃദുവായ ഒരു പ്രതികാരം ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശമെന്ന് അയാൾക്കറിയില്ലല്ലോ. ആദ്ര വീടിനുള്ളിലേക്ക് പോയി. സ്വന്തക്കാരും ബന്ധുക്കാരും തൊട്ടടുത്തുണ്ടെന്നും അവരോട് ആലോചിച്ചൊരു മറുപടി പറയാമെന്നും സർല ടീച്ചർ പറഞ്ഞു. അത് മതിയെന്നുള്ള എൻ്റെ മറുപടി കേട്ട് സർല ടീച്ചർ എന്തോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആദ്രയെ എനിക്കിഷ്ടമാണ്, പക്ഷേ അവളുടെ വളർത്തമ്മയായ സർല ടീച്ചർ എൻ്റെ കാലിൻ്റെ മടക്കിൽ പണ്ട് നിക്ഷേപിച്ച വേദന ഞാൻ എങ്ങനെ മറക്കും.
1: ചൂരൽ ചൂട് എസ് ആർ സി നായർ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിക്കുന്ന കവിത ഉറക്കുപാട്ട്.
2: പൊള്ളലുണ്ട് പനിക്കുന്നു നെഞ്ചകമാകെ, ഉള്ളിലുണ്ടൊരു കടലു തീർക്കാനൊക്കുമൊരു ദാഹം, അവതില്ലൊരു ചുവടുപോലും മുന്നിലായി വയ്ക്കാനാവി പാറും പാതകളോ ചുട്ട മൺചട്ടി. ഉറങ്ങല്ലേ നീ പൊന്നേ ഉറങ്ങല്ലേ നീ, നീളുറക്ക മീച്ചെരിവിയിലൊളിഞ്ഞിരിക്കേ. ഉറങ്ങല്ലേ നീ പൊന്നേ ഉറങ്ങല്ലേ നീ, നീളുറക്ക മീച്ചെരിവിയിലൊളിഞ്ഞിരിക്കേ. കടലു പൊങ്ങും കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും. കടലു പൊങ്ങും കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും. ഉള്ളിൽ നിന്നും ഉർവരത മൺമറഞ്ഞേ പോം, മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർ വാർക്കും. ഉള്ളിൽ നിന്നും ഉർവരത മൺമറഞ്ഞേ പോം, മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർ വാർക്കും. നാം അറിഞ്ഞുമെറിഞ്ഞുമിന്നീ നാട്ടുവഴിയോരം, നാറും പ്ലേഗുശാലയിൽ

പ്ലേഗുശാലയിലായിരങ്ങൾ പ്രേത തുണി മൂടും. ഉറങ്ങല്ലേ നീ പൊന്നേ, ഉറങ്ങല്ലേ നീ. നീളുറക്കമീച്ചരിവിയിലൊളിഞ്ഞിരിക്കേ, ഉറങ്ങല്ലേ നീ പൊന്നേ, ഉറങ്ങല്ലേ നീ. നീളുറക്കമീച്ചരിവിയിലൊളിഞ്ഞിരിക്കേ. കണി കാണാവിഷുക്കാലം കനിവില്ലാത്തശ്വമേധം, തീയുതുപ്പും കർക്കിടകം.

0: ഒളൂ മഴയിൽ മൺകുതിർന്ന് ചിരിച്ചീടും മലനാടല്ലേ, ഉറങ്ങിക്കോളൂ പൊന്നേ ഉറങ്ങിക്കോളൂ, മഴയിൽ മൺകുതിർന്ന് ചിരിച്ചീടും മലനാടല്ലേ.
1: ഉറക്കുപാട്ട് കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഈ പരിപാടിയിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്നതിനായി NDA സർക്കാരിനു കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു നിർണായക സംരംഭമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അഥവാ NSAP. ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പരിപാടി പൌരന്മാർക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിട്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉടനീളം പ്രവർത്തിക്കുന്നു. NSAP രൂപീകരണത്തിന് മുൻപ് സംസ്ഥാന തലത്തിൽ വിവിധ സാമൂഹിക സഹായ പദ്ധതികൾ നിലവിലുണ്ടായിരുന്നു. ഒരു പൊതു സമീപനത്തിന്റെ ഈ ആവശ്യം തിരിച്ചറിഞ്ഞ് NSAP സ്ഥാപിതമായി. തുടക്കത്തിൽ അതിൽ 3 പ്രധാന സ്കീമുകൾ ഉൾപ്പെട്ടിരുന്നു: ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം, നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പ്രായമായ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി. കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും ഇത് സഹായം നൽകും. നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം. പ്രസവ സമയത്തും പ്രസവാനന്തര സുഖം പ്രാപിക്കുമ്പോഴും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് BPL കുടുംബങ്ങളിൽ നിന്നുള്ള ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും സഹായിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കാലക്രമേണ NSAP ഗണ്യമായ വികാസത്തിന് വിധേയമായി. ഇപ്പോൾ നിലവിലുള്ള സ്കീമുകൾ കൂടാതെ പുതിയ സ്കീമുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. അർഹരായ പ്രായമായ വ്യക്തികൾക്ക് ഉയർന്ന പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി. ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽ നിന്നുള്ള അംഗപരിമിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്കാണ് ഈ പദ്ധതി സഹായം നൽകുന്നത്. അംഗപരിമിതി 80% മേലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി. ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽപ്പെട്ട വിധവകളെ പരിപാലിക്കുന്നു. അന്നപൂർണ അർഹതയുണ്ടെങ്കിലും IGNOAPS യോഗ്യത നേടാത്ത യോഗ്യരായ മുതിർന്ന പൌരന്മാർക്ക് ഈ പദ്ധതി പ്രകാരം സൗജന്യ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നു. അന്നപൂർണ പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും 10 കിലോ സൗജന്യ ധാന്യം എല്ലാ മാസവും നൽകിവരുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷകർ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ പെട്ടവരായിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും

0: ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ വ്യക്തികളെ ശാക്തീകരിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കൂടുതൽ തുല്യതയുള്ള സമൂഹത്തെ രൂപപ്പെടുത്താനും ഈ പദ്ധതി ശ്രമിക്കുന്നു.
1: ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 48 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ധന വില വർധന, വിലക്കയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വില വർധനയും വിലക്കയറ്റവും ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വില വർധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധനവില വർധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മോഹ്സിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. 7-ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് സമർപ്പിച്ചു. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16-ാം കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ വികസന പദ്ധതികളിൽ അതനുസരിച്ച് ആവശ്യമായ മാറ്റം വരുത്തി ഗ്രാന്റുകൾ നഷ്ടമാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൗഹൃദമാക്കുമെന്നും പൈറസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിനിമാ സംഘടനകൾ ഉന്നയിച്ച ഇരട്ട നികുതി എന്ന വിഷയം സർക്കാർ ഗൌരവമായി ചർച്ച ചെയ്യും. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളും ഫിലിം പോളിസിയും പൂർണ്ണമായി പഠിച്ച ശേഷം നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. സിനിമാ സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ശേഷി വികസന കമ്മീഷൻ ചെയർപേഴ്സൺ എസ് രാധ ചൌഹാനാണ് സമിതി.

0: ദി അധ്യക്ഷ. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സി ബി എസ് ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 2025-ലെ ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലോറൻസ് ഫെർണാണ്ടസ്.
2: സമയം 8 കഴിഞ്ഞ് 40:15. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഈ മാസം 8-ാം തീയതി ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. IoT ആൻഡ് റോബോട്ടിക്സ്, AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെന്റ് യൂസിംഗ് ഫ്ലാസ്ക്, ഡാറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. ഫോൺ നമ്പർ 9495069307. മറ്റൊരു നമ്പർ 04712550612. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9495069307. മറ്റൊരു നമ്പർ 04712550612. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കളിൽ SSLC, CBSE, ICSE പരീക്ഷകളിൽ ഫുൾ A+, A1 കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായവർ സ്കൂൾ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഓൺലൈനായി അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872385900. ഫോൺ നമ്പർ ആവർത്തിക്കാം. 04872385900. കെൽട്രോൺ നോളജ് സെന്ററിൽ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും തൃശൂർ BSNL കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ പഠനകേന്ദ്രം നേരിട്ട് സന്ദർശിക്കുകയോ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയോ ചെയ്യണം. ഹെൽപ്പ് ലൈൻ നമ്പർ 8086066644. മറ്റൊരു നമ്പർ 04872429000. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒരിക്കൽ കൂടി 8086066644. മറ്റൊരു നമ്പർ 04872429000. സേവന വാർത്തകൾ സമാപിച്ചു.
3: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
4: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര

0: യാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ.
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വൈജ്ഞാനിക വികാസത്തിനും മാനസിക ഗണിതത്തിനും ഏറെ ഉപകാരപ്രദമാണ് അബാക്കസ്. കുട്ടികളിൽ ഏകാഗ്രതയും യുക്തിബോധവും വളർത്താൻ അബാക്കസ് സഹായിക്കുന്നു. അബാക്കസ് പഠനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സുരഭി സുമേഷ്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
3: ശരിക്കും ശരിക്കും അത് സഹായിക്കുന്നതാണ്. വെച്ചാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരൻസ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
3: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റൽ കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പൊ ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
3: സഹായിക്കുന്നുണ്ട്. ഏതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
2: മാനസിക നിലയിലേക്ക് അവരെത്തുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
3: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
2: കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
3: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പേരൻസ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
2: അല്ലേ. ഒരു കുട്ടിയുടെ ഒരു വ്യക്തിത്വ വികാസത്തിന് ഈ അബാക്കസ് പഠനം എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
3: വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിലുള്ളത്. ആ കുട്ടി ഏതൊരു സബ്ജക്റ്റ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ അബാക്കസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ അത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് തളർന്നു പോവുകയോ പിന്നെയുള്ള വിഷമം

0: ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലുണ്ടാവില്ല. ഇവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മൂലം ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുതലുള്ളൂ. ഇപ്പൊ ഒന്നിനും മാർക്ക് പോയി, കുഴപ്പമില്ല, നെക്സ്റ്റ് അവർ ഞാൻ അത് ശരിയാക്കി എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും.
1: ആത്മവിശ്വാസം,
0: അതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കലാണ് നമ്മുടെ ഈ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗം
1: ഏറ്റവും വലിയൊരു
0: ഗുണമായിട്ട് വരുന്നത്.
1: പിന്നെ ഇപ്പോ ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അത് കുട്ടികളിൽ കാണുന്നുണ്ട്. നിസ്സാരമായി ഇപ്പോ അമ്മ വഴക്ക് പറഞ്ഞു, അതിന്റെ പേരില് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട്, വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ തോൽവികളെ കൂടെ നമ്മൾ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്
0: സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, നെക്സ്റ്റ് ടൈം അതിന് ഞാൻ മുന്നേറി വരും. എന്റെ കുട്ടികൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് അവർ ഓരോരുത്തരുടെ ട്രോഫി കൊടുക്കലും, നമ്മുടെ ചാമ്പ്യനെ സ്കൂട്ടറാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾ അപ്പൊ എന്താണ് പറയുന്നത്, അടുത്ത പ്രാവശ്യം ഞാൻ അത് വാങ്ങിച്ചിരിക്കും മിസ്. അവർക്കൊരു കോൺഫിഡൻറ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടെ. അപ്പൊ ഓരോ സ്റ്റേജിൽ പോയി നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റിംഗ് വന്നിട്ട് അത് നേടിയെടുക്കണം എന്നൊരു ചിന്താശക്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
1: ഈ പഠനത്തിൽ അല്പം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്?
0: പഠനത്തിൽ പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ഈ അബാക്കസിൽ കൊണ്ടുവന്ന് അവരെ മെല്ലെ മെല്ലെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അവരെന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ മെല്ലെ അവർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സപ്പോർട്ടീവായിട്ട് അവരുടെ കൂടെ നിന്ന് അവൻ മെല്ലെ മെല്ലെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഈ അബാക്കസ് ടൂളില് ഇപ്പൊ പഠിക്കാനായിട്ട് മാത്സിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടി അബാക്കസില് ഫസ്റ്റ് റാങ്ക് തന്നെയായിരിക്കും. ഓരോ താല്പര്യങ്ങളാണ്, ഓരോ സബ്ജക്റ്റിനുള്ള താല്പര്യങ്ങളാണ് അതിൽ വരുന്നത്.
1: അബാക്കസ് പഠനത്തിലെ ഗണിതമാണല്ലോ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ അബാക്കസ് പഠനവും അതുപോലെ തന്നെ വേദിക് മാത്സും തമ്മില് എത്രത്തോളം ബന്ധമുണ്ട്?
0: ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അബാക്കസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടേബിൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് അബാക്കസിന്റെ മിഡിൽ പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ മാത്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതിയൊക്കെ അനുസരിച്ചിട്ടേ, ഇപ്പോൾ സ്കൂളുകളിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയുണ്ടല്ലോ കണക്ക് പഠിക്കാനായിട്ട്, അപ്പോൾ അതും അബാക്കസ് പഠനമാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെയാണ് വരുന്നത് അല്ലെ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു സംഘർഷം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ടോ?
0: ഇപ്പോൾ സ്കൂളിൽ എങ്ങനെ വെച്ചാൽ വഴി പോലെ എഴുതിയായിട്ട് വേണം എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവർ ഈ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വഴി ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പൊ ടീച്ചർമാർക്ക് അത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. കുട്ടി കോപ്പി അടിച്ചതാണായിട്ടാണ് പറയണത്. ആ കുട്ടിയുടെ മികവ് എന്താന്ന് അവർ മനസ്സിലാക്കണില്ല. അവൻ അങ്ങനെ ചെയ്തു, ഇത്രയും പെട്ടെന്നാണ് ചെയ്യാനുള്ള ഒരു
1: കഴിവ്
0: നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാണ്ട് തന്നെ എന്റെ ഒരു കുട്ടിക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വിട്ടിട്ടു. എന്താ വെച്ചാൽ അവൻ ചെയ്ത ആൻസർ ഒക്കെ ശരിയാണ്, വഴിയില്ല. വഴിയില്ലാത്ത കാരണം തന്നെ അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വെട്ടിട്ടു. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമവും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ടീച്ചേഴ്സ് കുറച്ചുകൂടി മനസ്സിലാക്കി, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇത് സംഭവം പഠിക്കണമെന്ന് തന്നെ അവർക്ക് അത് സ്പീഡിൽ ചെയ്യാനായിട്ടൊരു പ്രവണത ഉണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാം ഒക്കെ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എഴുതി അവർക്ക് മുന്നിലേക്ക് പോരാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഈ എൻട്രൻസ് പോലുള്ള മത്സര പരീക്ഷകളുണ്ടല്ലോ, അതിലൊക്കെയാണ് ഇവരുടെ ഈ ഒരു കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്.
0: എൻട്രൻസ്, PSC എക്സാം അതൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇതില് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ അബാക്കസ് പഠനം കൊണ്ടുവരണം എന്ന് ടീച്ചർ നിർദ്ദേശിക്കില്ലേ, അത് അതേ കുറിച്ചൊന്ന് പറയോ?
0: നമ്മുടെ സ്കൂളുകളിൽ ഈ അബാക്കസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ എല്ലാ സബ്ജക്റ്റുകളിലും എല്ലാ ആക്ടിവിറ്റീസുകളിലും അവർ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഉണ്ട്, ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പൊ ആ സ്കൂളുകളിലൊക്കെ അബാക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും.
1: ഈ മാതാപിതാക്കളുമായിട്ട് ഈ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്?
0: നമ്മൾ പേരൻസ് മീറ്റിംഗ് പോലെ വെക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെ ഞാൻ അവരെ ട്രെയിൻ ചെയ്യണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ക്ലാസ്സിൽ ഓരോ എക്സാമുകൾ വെച്ച് അവർക്ക് അവരുടെ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ആണ് ചെയ്യുന്നത്.
1: ഈ അബാക്കസ് പരിശീലനം കുട്ടികളുടെ ഒരു അക്കാദമിക് പ്രകടനത്തിലെ കൂടുതൽ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്?
0: ഓരോ സബ്ജക്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാ വെച്ചാൽ, അവരുടെ സ്പീഡിലാണ് കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ നോട്ട് എഴുതാനായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അബാക്കസ് യൂസ് ചെയ്ത് പഠിച്ച കുട്ടിയാണെങ്കിൽ അവനത് സ്പീഡിൽ എഴുതാനായിട്ട് പറ്റും. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. രണ്ട് ഹാൻഡും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിരിക്കണം മെമ്മറി. അപ്പൊ അതിൽ വരുമ്പോൾ തന്നെ അവർക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ടുണ്ടാവും. സ്പീഡ് ഉണ്ടായാൽ തന്നെ കുട്ടികൾക്ക് ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സമയ ക്രമീകരണത്തിൽ

0: അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്താനും ഇത്
1: സഹായിക്കുന്നുണ്ട്. നമ്മുടെ അബാക്കസ് എങ്ങനെയാ വെച്ചാൽ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താണ്, 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതില് സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പൊ അത്രയും സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇപ്പൊ 52 സെക്കൻഡ് നാഷണൽ ലെവൽ എക്സാമിന് 52 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്ത കുട്ടികളുണ്ട്. അപ്പൊ അത്രയും സ്പീഡിൽ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി എടുക്കുകയാണ് മെയിൻ ആയിട്ട് ഇതിൽ ചെയ്യുന്നത്.
0: ഓരോ ദിനവും ഉള്ള അവരുടെ ഒരു പരിശീലനം തന്നെ അല്ലേ,
1: എല്ലാ ദിവസത്തെയും അവരുടെ പ്രാക്ടീസ്, കഠിനമായ പ്രയത്നം തന്നെയാണ് അത്
0: ഇതിന്റെ പിന്നിലുള്ളത് രഹസ്യം അല്ലേ. അല്ലാതെ വേറെ
1: കുറുക്കുവഴികളൊന്നുമില്ല. അവര് അത്രയും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്ത് അത്രയും ഒരു കുട്ടിയുടെ 100 പേപ്പർ എങ്ങനെ ചെയ്തിട്ടായിരിക്കും എക്സാമിന് തന്നെ വരണ്ടായിരിക്കുക.
0: ടീച്ചർ, ഒരു അബാക്കസ് ട്രെയിനറായിട്ട് ഈ രംഗത്ത് 3 വർഷമായി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു ട്രെയിനറായിട്ട് ടീച്ചർ നേരിട്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്?
1: അങ്ങനെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാ വെച്ചാൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. എല്ലാ ടീച്ചർമാർക്കും ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ടീച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ മറ്റേ ടീച്ചർ അത് പറഞ്ഞത് തിരുത്തുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടീം അംഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
0: ഓക്കെ, ഇപ്പോ പല രീതിയിലെ കഴിവുകളുള്ള കുട്ടികളായിരിക്കുമല്ലോ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ചില കുട്ടികളാണെങ്കിൽ അല്പം പുറകിലോട്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാം ഈ മുൻനിരയിലുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറില്ലേ?
1: നമ്മൾ അങ്ങനെ പിന്നിരിക്ക് നടത്തില്ല. എല്ലാവരെയും ഒരേ തരത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുക തന്നെ. അവർക്ക് ടൈം ഇട്ട് കൊടുക്കും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവർ ചെയ്യണം. അപ്പൊ മറ്റേ വ്യക്തി ചെയ്യണ കാണുമ്പോൾ ഇവന് തന്നെ തോന്നും ഞാൻ ഇങ്ങനെ ചെയ്യണത് മോശമാണ്, അപ്പൊ ഇത്രയും സ്പീഡിൽ ചെയ്യണം എനിക്ക്, എനിക്ക് അവരുടെ ഒപ്പം എത്തണം. ആ സ്റ്റോപ്പ് പറയുമ്പോഴേക്കും ഇവർ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യണത്. അവർ അത്രയും സ്പീഡിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും, അപ്പൊ പിന്നീട് നിൽക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി മറ്റവന്റെ ആ കഴിവ് കാണുമ്പോൾ അവന് മുന്നോട്ടേക്ക് ഇങ്ങനെ കയറി കയറി കയറി വരും അങ്ങനെ. അപ്പൊ എല്ലാവരും നമ്മൾ ഒരേ ഒപ്പം ഇരുത്തി ഒരേ രീതിയിലാണ് ക്ലാസ് കൊടുക്കണം തന്നെ.
0: ഇപ്പൊ ഒരു മത്സര ബുദ്ധിയാണെങ്കിൽ കൂടെ അതൊരു ദോഷമല്ലാത്ത മത്സര ബുദ്ധിയാണ് അല്ലേ. ഇതിന്റെ ഒരു പരിശീലന ക്രമം, ഫീസ് അങ്ങനെയൊക്കെ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും?
1: നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. 1 മണിക്കൂറിന് 300 രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങണത്. അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000, അത് ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പൊ അവർക്ക് 1000 രൂപയാണ് ഫീസും കാര്യങ്ങളും വാങ്ങുന്നത്.
0: ഇത് ഒരു ഓരോ അക്കാദമിയും അവരുടേതായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഫീസാണോ? കൃത്യമായിട്ട്
1: നമുക്ക് നമ്മുടെ മുകളിലുള്ള സാറുമാർ തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ 1000 രൂപയായിട്ടാണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ, ഫീസ് 300 രൂപ, അങ്ങനെയായിട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
0: ഒരു അബാക്കസ് ട്രെയിനറുടെ ഒരു പ്രധാന ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്?
1: നമ്മള് ഇപ്പൊ കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാം. ആ കുട്ടിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും. അപ്പൊ ആ കുട്ടികളിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തന്നെ പഠിച്ചെടുക്കുന്നത്. നമ്മുടെ ഏജും അവരുടെ ഏജും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല പവർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കും അവരെക്കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
0: എന്തായാലും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ് അല്ലേ. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലെ ഈ ഒരു അറിവ് പകരാനായിട്ട് ടീച്ചർക്ക് ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് എത്തി ഇത്രയും നേരം ഞങ്ങളോട് സംവദിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്, കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ കേൾക്കാം നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: സമയം 9 മണി കഴിഞ്ഞ് 29:48. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് തലവടി ജയചന്ദ്രൻ. കഥ ഗംഗാദാനം.

ഒരു ദോപരയുഗസന്ധിയിൽ ഇത് പണ്ടൊരിക്കൽ പർവ്വങ്ങളിൽ നിന്നും പർവ്വങ്ങളിലേക്ക് പടർന്നു കയറുന്ന വിശാലമായ ഒരു ക്യാൻവാസിൽ മഹാനായ വേദവ്യാസൻ ഒരു വിശ്വേതിഹാസത്തിന് രൂപം നൽകി മഹാഭാരതം. ഭാരതീയരുടെ സാംസ്കാരിക പൈതൃക സമ്പത്തായ ആ മഹൽ ഗ്രന്ഥത്തിൻ്റെ തങ്കത്താളിയോലക്കെട്ടിൽ നിന്നും ചാലിച്ചെടുത്തൊരധ്യായത്തിന് സ്നേഹമുള്ളവരെ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഒരു കഥാപ്രസംഗത്തിൻ്റെ രൂപം നൽകാൻ ശ്രമിക്കുന്നു ഗംഗാദാനം.

ഇന്നേക്ക് ഏതാണ്ട് 3600 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സായാഹ്നം. നമ്മൾക്കെല്ലാം നല്ല പരിചയമുള്ള ആ നദി, സിന്ധു നദി, പതഞ്ഞൊഴുകുന്ന പാഞ്ഞൊഴുകുന്ന ആ സിന്ധു നദിയുടെ തീരത്തെ കാട്ടുപാതയിലൂടെ ആ ഒരു രഥമോടി വരുന്നു. 4 വെള്ളക്കുതിരകളെ പൂട്ടിയ മനോഹരമായൊരു രഥം. ആ രഥത്തിൻ്റെ തട്ടിൽ ദേ നിൽക്കുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ബില്ലു കുലച്ച് ശരം തൊടുത്ത് ഏതോ അജ്ഞാത ലക്ഷ്യത്തിലേക്ക് നോക്കി ആ രഥത്തിൻ്റെ മധ്യത്തിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ആ രഥം ഓടി വരുവാണ്. കാരണം ഇതാ, ആ രഥത്തിൻ്റെ മുന്നിലായി ഒരു പറ്റം മാനുകൾ ഓടുന്നു, പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ആ മാനുകളെ ലക്ഷ്യമാക്കി ആ രേർത്തട്ടിൽ നിന്ന യുവാവ് ആ വില്ലു കുലച്ച് ശരം തൊടുത്തു. ആ ശരം ചെയ്തു, പക്ഷേ എങ്ങും കൊണ്ടില്ല. ശരം കൊണ്ടില്ലെന്ന് കണ്ടപ്പോൾ അങ്ങകലെ നിന്നും ഒരു ശബ്ദം, ആരോ കൈ കൊട്ടിച്ചിരിക്കുന്നു. രഥത്തിൻ്റെ തട്ടിൽ നിന്നും ആ യുവാവ് ഇറങ്ങി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ പൂച്ചെടി കാടുകൾക്കരികിൽ ദേ നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു അപ്സരസ്.

0: കുട്ടി, മനുഷ്യവാസമില്ലാത്ത ഈ മൃഗശല്യമുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഈ കാട്ടുപ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് ഭയമില്ലേ? നീ ആരാണ് കുട്ടി? നീ ഏതാണ് കുട്ടി? എന്തിനിവിടെ വന്നിരിക്കുന്നു? എന്താ നിന്റെ ഉദ്ദേശം?
1: അത് കൊള്ളാം, എൻ്റെ ഉദ്ദേശം തിരക്കുന്നത്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങ് ആരാണെന്ന് പറയണം. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്?
0: എന്തിന് ഈ പാവപ്പെട്ട ജന്തുക്കളെ കൊന്നുകൊടുക്കുന്നു? നിങ്ങൾക്ക് പാപം കിട്ടൂലേ?
1: കുട്ടി, ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. ഹസ്തനപുരിയുടെ രാജാവ് പ്രദീപപുത്രനായ ശാന്തനു. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പരാതികളെ മാനിച്ചുകൊണ്ട് ആ മൃഗശല്യം ഒഴിവാക്കാൻ നായാട്ടിനിറങ്ങുന്നത് രാജധർമ്മമാണ്. ഞാൻ രാജാവായതുകൊണ്ട് നായാട്ടിനിറങ്ങി മൃഗങ്ങളെയൊക്കെ കൊന്നിരിക്കും. അതിന് അതൊക്കെ പോട്ടെ. ഇത് ചോദിച്ച് നീ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതുവരെ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ.
0: ഞാനോ?
1: മംഗള

മകരയ അതുകൊണ്ടോ കിന്നരി തൊപ്പ് ധരിച്ച് കമ്പിളി പുതച്ച് മഞ്ഞുമറയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഒരാളിനെ കണ്ടോ? അയ്യോ, അത് ഹിമവാൻ അല്ലേ? അത് ആർക്കറിയില്ലാത്തത് ഹിമവാൻ. ആ, ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ്. അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ. അതിരിക്കട്ടെ, അതെ, നിങ്ങളുടെയൊക്കെ കുലദൈവമില്ലേ, നിങ്ങൾ വെച്ച് പൂജിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. പരമേശ്വരൻ, അതെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീ പാർവതി മഹാരാജൻ എൻ്റെ ചേച്ചിയാ. അത് ശരി. ഗംഗേ, നീ സംസാരിച്ചു വരുന്നത് കേട്ടാൽ നിൻ്റെ ബന്ധുക്കളൊക്കെ വലിയ വലിയ വലിയ ആളുകളാണെന്ന് തോന്നുന്നല്ലോ. കൊള്ളാം, കൊള്ളാം, കൊള്ളാം. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്താണ് മഹാരാജൻ, നീ വരുന്നോ എൻ്റെ കൂടെ? എങ്ങോട്ട്? കൊട്ടാരത്തിലേക്ക്. എന്തിനാണെന്ന് പറഞ്ഞില്ല. എൻ്റെ ഭാര്യയാകാൻ, ഹസ്തനപതിയുടെ റാണിയാകാൻ, എൻ്റെ ഭാര്യയായി കൊട്ടാരത്തിൽ നിനക്ക് സുഖമായി ജീവിക്കാം. മഹാരാജൻ, ഈ നാട്ടിലെ ഏത് യുവതിയും കൊതിക്കുന്ന ആര് തപസ്സിരുന്നാലും ലഭിക്കാത്തൊരു മഹാഭാഗ്യമാണ് കൈക്കുമ്പിളിലെടുത്ത് അങ്ങനിക്ക് വെച്ച് നീട്ടുന്നത്. പക്ഷെ അത് സ്വീകരിക്കുവാൻ അല്പം പ്രയാസമുണ്ട് മഹാരാജൻ. എന്ത് പ്രയാസം? എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന, എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ എൻ്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞയോ? ഞാനിപ്പോൾ പ്രതിജ്ഞ ചെയ്യണോ? എന്ത് പ്രതിജ്ഞ? അപ്രിയം പറയും നാൾ അപ്പോഴേ പോകും ഞാൻ. എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ പോകും ഞാൻ. എന്ന് വെച്ചാൽ മൽപ്രിയം വരുത്തണം എപ്പോഴും മടിയാതെ. അപ്രിയം പറയും നാൾ അപ്പോഴേ പോകും ഞാൻ. മൽപ്രിയം വരുത്തണം എപ്പോഴും മടിയാതെ. മഹാരാജൻ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. ഒരു പക്ഷേ അങ്ങക്ക് ഇഷ്ടപ്പെട്ടിരുന്ന് വരില്ല. എന്നാലും അങ്ങ് മറുത്തൊരക്ഷരം പറയരുത്. അപ്രിയം പറഞ്ഞാലോ അക്ഷണം ഞാൻ പോകും. ഗംഗേ, അതാണോ എന്നിഷ്ടം നിന്നിഷ്ടം, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം? ആ, ശരിയാ ശരിയാ, പുരുഷന്മാരെല്ലാം ഇങ്ങനെയാ പറയുന്നത്. എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഭാര്യയുടെ വലയിൽ വെച്ച് സ്ത്രീ കുറ്റവാളിയാക്കിക്കൊണ്ട് എല്ലാം തട്ടിക്കുടഞ്ഞ് രാമെന്ന് പറഞ്ഞില്ല, രാമനാരായണ എന്ന് പറഞ്ഞ് അങ്ങ് ഒരു പോക്ക് പോകും. അതാണ് പുരുഷന്മാരുടെ സ്വഭാവം. അത് ഈ ഗംഗടയിൽ വേണ്ട. പിന്നെ അങ്ങ് എൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം. എന്താണ്? അപ്രിയമോതുകിലോ ദേവാ. എന്ത്? അപ്രിയമോതുകിലോ ദേവാ. അക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. അക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. എന്ത്? എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അങ്ങ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ ക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. ഗംഗേ, നിന്നെ എനിക്കിഷ്ടമാണ്, കണ്ട മാത്രയിൽ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. ആ നീ അപ്രിയമോതുകിലോ ദേവാ. അക്ഷണമങ്ങയെ ഞാൻ

നമ്മളൊന്നായില്ലല്ലോ ഇതിനു മുമ്പ് നീ വേറെ വരുമെന്ന്. ഇല്ല കുട്ടി, നിനക്കെതിരായി ഞാൻ ഒരക്ഷരം സംസാരിക്കത്തു പോലുമില്ല. സത്യം, പ്രകൃതി ദേവതകളെ സത്യമാക്കി ശന്തനു മഹാരാജാവ് പ്രതിജ്ഞ ചെയ്ത് ഗംഗാദേവിയുടെ കരം ഗ്രഹിച്ചു. ഗംഗാദേവിയെയും വഹിച്ചുകൊണ്ട് ശന്തനുവിനെയും വഹിച്ചുകൊണ്ട് ആ രഥം ഹസ്തിനപുരിയുടെ രഥവീതിയിലൂടെ മുന്നോട്ട് നീങ്ങി.

കാലം ആരുടെ അനുവാദമില്ലാതെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അസ്തനപുരി സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനരാത്രങ്ങൾ നിരവധി കടന്നു നീങ്ങി. ദാ ശന്തനു മഹാരാജാവിനോട് ആരോ ഓടി വന്ന് പറഞ്ഞു, മഹാരാജൻ, അസ്തനപുരി ഈ കുരുക്ഷേത്ര ഭൂമി ധന്യമാണ്, അത് സനാതമായിരിക്കുന്നു. അസ്തനപുരിയുടെ യുവറാണി ഗംഗാദേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. വാർത്ത അറിയിച്ച തോഴിക്ക് കൈനിറയെ പാരിതോഷികങ്ങൾ വാരിക്കോരിക്കൊടുത്ത് ശന്തനു മഹാരാജാവ് ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടെ തൻ്റെ അടുത്ത അസ്തനപുരിയുടെ രാജാവിൻ്റെ ആ കുഞ്ഞിൻ്റെ ഓമനമുഖം കാണാൻ താലോലിക്കാനുള്ള ആ അഭിവാഞ്ചിയോടുകൂടി ഓടിച്ചെന്ന ശന്തനു മഹാരാജാവ് ഒന്നും ഞെട്ടി. കാരണം ഗംഗാദേവി എന്ന പുരത്തിലില്ല. ശന്തനു നോക്കുമ്പോൾ പ്രസവിച്ച് കിടക്കേണ്ട തൻ്റെ ഭാര്യ പട്ടുപൂഞ്ചേലയിൽ ആ നവജാത ശിശുവിനെ പൊതിഞ്ഞു മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേ നടന്നു പോകുന്നു. നടന്ന് നടന്ന് ആ തടാകത്തിൻ്റെ കരയിലെത്തി. ആ തടാകത്തിൻ്റെ പടവുകൾ ചവിട്ടി ചവിട്ടി ഇറങ്ങുന്നു. മുട്ടുപോകും വെള്ളത്തിലെ പടവുകളിൽ ചവിട്ടി ഇറങ്ങി നിന്ന് തൻ്റെ മാറോട് ചേർത്ത് പൊതിച്ചിരുന്ന ആ കുഞ്ഞിനെ മന്ദം തൻ്റെ കരങ്ങളിലെടുത്തു. ആ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിയുടെ അവസാനം ആ പിഞ്ചുകുഞ്ഞിനെ ഗംഗാദേവി മന്ദം ആ ജലാശയത്തിലെ ജലത്തിലേക്ക് താഴ്ത്തി പിടിക്കുന്നു. അരുതരുതെന്ന് പറയുവാൻ ഒരുപാട് പേർക്ക് തോന്നി, ആരും മിണ്ടിയില്ല. ഗംഗാദേവി ആ കുഞ്ഞിനെ ജലത്തിൽ താഴ്ത്തി പിടിച്ചപ്പോൾ ആ പിഞ്ചു ശരീരം ഒന്ന് പിഴഞ്ഞു തോന്നുന്നു, നിശ്ചലമായി. ആ കുഞ്ഞിൻ്റെ ശവശരീരം കയ്യിലെടുത്ത് ആ നെട്ടായത്തിൻ്റെ കയത്തിലേക്ക് ആഞ്ഞൊഴയറ്. ഒന്നും സംഭവിക്കാത്തവളെ പോലെ, താനൊരു പാപവും ചെയ്തിട്ടില്ലാത്തവളെ പോലെ ചിരിച്ചു മുഖവുമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദേ പടവുകൾ ചവിട്ടിക്കയറി കടന്നു പോകുന്നു. അന്തപുരത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു ഗംഗ. പെറ്റുകിടക്കണ്ട ആ അമ്മ ഓടിച്ചെന്നവളുടെ മുഖമടച്ചൊരടി കൊടുത്ത് ദുഷ്ടേ ഈ വീട്ടിൽ കയറിപ്പോയിരുന്നെന്ന് പറയാൻ ശന്തനു ആഗ്രഹിച്ചു. പക്ഷേ ആ ശരീരം അനങ്ങിയില്ല, ആ നാവ് ചലിച്ചില്ല, ആ കൈകൾ അനങ്ങിയില്ല. കാരണം താൻ ഇപ്പോഴും ഓർക്കുന്നു

0: കണ്ണിണ്ടിയാൽ
1: അവക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഇല്ല, ഞാൻ കൊതിക്കുന്ന എന്റെ മനസ്സിന്റെ എന്റെ സിരയുടെ ഭാഗമായ എന്റെ രോമാഞ്ചമായ എന്റെ ഗംഗ, ലോകസുന്ദരി ഗംഗ എനിക്ക് നഷ്ടപ്പെടും. ഇല്ല, പാടില്ല, അവളെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവളെന്റെ എല്ലാമാണ്, കുഞ്ഞല്ലേ. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ സ്വപ്നമായി. ആ മാറാ കഥകളെല്ലാം മറവിയുടെ മടിത്തട്ടിൽ വാരിയിട്ടുകൊണ്ട് കാലമാർക്ക് വേണ്ടിയും കാക്കാതെ വീണ്ടും മുന്നോട്ടിരുണ്ട്. ചന്ദനു മഹാരാജാവിന് ഗംഗാദേവിയിൽ 7 പുത്രന്മാർ ജനിച്ചു.

0: പൊന്നോമന ആൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഓരോന്നിനെയായി പ്രസവിക്കും, ആ കൽപ്പടവി കൊണ്ടുപോകും, ജലാശയത്തിൽ മുക്കും, വലിച്ചെറിയും. അടുത്ത കുഞ്ഞിനെ പ്രസവിക്കും, ആ പടവുകളെ കൊണ്ടു നിർത്തും, ആ ജലാശയത്തിൽ മുക്കിക്കൊന്ന് നെട്ടകത്തിലേക്ക് വലിച്ചെറിയും. നിർത്ത്,
1: മതി
0: മതി മതി. കാരണം താൻ ഒത്തിരി സഹിച്ചു, ഒരുപാട് ഒരുപാട് സഹിച്ചു. ഇല്ല, ഊണില്ല, ഉറക്കമില്ല. ശന്തനു മഹാരാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. മനസ്സിനൊരു സമാധാനവും സുഖവുമില്ല. രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധയില്ലാതെ ദിനരാത്രങ്ങൾ നിരവധി നിരവധി കടന്നുപോയി. എവിടെ നോക്കിയാലും ഒരേ ഒരു രംഗം മാത്രം, തൻ്റെ പൊന്നോമിന കുഞ്ഞുങ്ങൾ ഏഴെണ്ണം പ്രസവിക്കുന്ന മാത്രയിൽ തൻ്റെ കൺമുൻപിൽ വെച്ച് കൊന്ന് മരവിച്ച ശരീരം വലിച്ചെറിയുമ്പോൾ അകലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ മുഖം, അത് മാത്രമാണ് തൻ്റെ മനസ്സിൽ ഇന്ന് കാണുന്നത്. ആ ഓരോ കുഞ്ഞും ജീവനും ഭിക്ഷയായിരിക്കുന്നതായി തോന്നി. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ഭാര്യയുടെ ഒടുക്കത്തെ സൗന്ദര്യം, ഗംഗയുടെ ദേവസൗന്ദര്യം എന്നെ ഒരു ഭ്രാന്തനാക്കി, എന്നെ ഒരു മൂഢനാക്കി. ഇല്ല, ഇനി ഞാനത് ഇനി അനുവദിക്കില്ല. ഗംഗാദേവി ഇന്ന് എട്ടാമത് ഗർഭിണിയാണ്. ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ആ കുഞ്ഞിൻ്റെ മകനാണ് ഈ ഹസ്തിനപുരിയുടെ അടുത്ത രാജാവ്, അനന്തരാവകാശി. അവനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഈ ശന്തനു പിന്നെ കഥയില്ല. നാളുകൾക്ക് ശേഷം ആരോ വിളിച്ചു പറഞ്ഞു, മഹാരാജൻ, ഹസ്തിനപുരിയുടെ രാജാവായ അങ്ങ് വീണ്ടും ഇതാ എട്ടാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കുന്നു. ഗംഗാദേവി എട്ടാമത് പ്രസവിച്ചു, മറ്റൊന്നും നോക്കില്ല. ചന്ദനു അതിവേഗം പടവിലേക്കോടി. ആ പടവിലേക്കോടി ചെല്ലുമ്പോഴത്തെ മാറൂ.

ഗംഗെ, ഗംഗയ്ക്ക് എന്തു വേണം? എവിടെ പോകുന്നു? എനിക്ക് ഇഷ്ടമുള്ളിടത്ത്, ഇഷ്ടമുള്ളിടത്ത് നീ പോയിക്കോളൂ. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാനൊക്കില്ല. ഈ കുഞ്ഞെന്റെ മകനാണ്, അവനെ കൊണ്ടുപോകാൻ സാധ്യമല്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ നിനക്ക് എവിടെ വേണേലും പോകാം. മഹാരാജൻ, അങ്ങ് എന്താണീ പറയുന്നത്? പഴയതെല്ലാം ഓർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അതെ, പഴയതെല്ലാം ഓർത്തുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ പേരിൽ ഞാൻ ഇത്രയും നാൾ വേദന അനുഭവിച്ചു, പലതും സഹിച്ചു. ഏഴ് കുഞ്ഞുങ്ങൾ അച്ഛനാണ് ഞാൻ. ആ മുഖത്തൊന്ന് നോക്കാൻ, നിറകയിൽ ഒരു ചുംബനം നൽകാൻ, ഒന്ന് താലോലിക്കാൻ, നിറയെ കണ്ടെന്ന് ആനന്ദിക്കാൻ ഇന്ന് വരെ നീ അനുവദിച്ചിട്ടില്ല. പ്രസവിക്കുന്ന മാത്രയിൽ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ വെള്ളത്തിൽ പൊക്കി കൊല്ലാത്തോ നേടി. ദുഷ്ടേ, നീ ഒരമ്മയാണോ? നീ എങ്ങനെ ഒരു അമ്മയായി? നീ എങ്ങനെ ഏഴ് മക്കളെ പ്രസവിച്ചത് അമ്മയായി? മഹാരാജൻ, എനിക്ക് തൃപ്തിയായി. ബ്രഹ്മശാപമേറ്റ് ഞാൻ മനുഷ്യസ്ത്രീയായി ഭൂമിയിൽ വന്നത്. അന്ന് തൊട്ടിന്നോളം ഞാൻ വേദന മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അങ്ങേക്കറിയുമോ, ഓരോ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലുമ്പോൾ, കൊന്ന് വലിച്ചെറിയുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും, കരയാറില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ കാഠിന്യം, ശാപത്തിൻ്റെ കാഠിന്യം ഓർത്ത് ഞാൻ പൊട്ടിച്ചിരിക്കും. മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി ചിരിക്കുന്നതെല്ലാം ദേവന്മാരുടെ മുഖത്ത് നോക്കി. നിങ്ങൾക്കറിയാമോ, ദേവർഷികളായ എട്ട് പേർ, അഷ്ടദിക്പാലകരായ എട്ട് ദേവന്മാർ ഒരിക്കൽ ഓടി വന്നതിൻ്റെ കാൽക്കൽ വീണു. വസിഷ്ഠ മഹർഷി അവരെ ശപിച്ചിരിക്കുന്നു ശാപമോക്ഷം നൽകണമെന്ന്. അതിന് വസിഷ്ഠ മഹർഷി ചൂണ്ടിക്കാണിച്ചത് എന്നെയാണ്, ബ്രഹ്മശാപമേറ്റ എന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതാ ദേവന്മാർ വന്നിരിക്കുന്നു. അവർ മറ്റൊന്നും പറഞ്ഞില്ല, അവർക്ക് ശാപമോക്ഷം വേണം. എങ്ങനെ? ഞാൻ അവരെ ഗർഭം ധരിക്കണം, അവരെ പ്രസവിക്കണം, അവർ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കുമ്പോൾ

കൊന്ന് വലിച്ചെറിയണം, അവർക്ക് ശാപമോക്ഷം നൽകണം കൊന്ന്. കാരണം വസിഷ്ഠ മഹർഷിയുടെ ആ പശുവിനെ മോഷ്ടിച്ച ആ അഷ്ടദിക് പാലകർ ആ ശാപം മനുഷ്യരായിത്തീരാനുള്ള ശാപം അനുഭവിച്ച് തീരണം. അതുകൊണ്ട് മനുഷ്യരായി ജനിക്കണം, ഈ ഭൂമിയിൽ മരിച്ചു വീഴണം. അങ്ങനെ അഷ്ടദിക് പാലകരായ ദേവന്മാർ ഏഴുപേർക്കും ഞാൻ ശാപമോക്ഷം നൽകി. എട്ടാമനാണ് ഈ കിടക്കുന്നവൻ, എട്ടാമൻ ഇവനാണ് വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ മോഷ്ടിച്ച് ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ആ പെണ്ണിന് നൽകിയത്. തൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയെ സമാധാനിപ്പിക്കാൻ അവരുടെ സന്തോഷം കാണുവാൻ വേണ്ടി അഷ്ടവസുക്കളുടെ മുഖ്യനായ ഇവൻ വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ മോഷ്ടിച്ചു, നന്ദിനി പശുവിനെ. ഇവൻ മനുഷ്യനാകണം, മരിക്കുവോളം വേദനിച്ച് വേദന തിന്ന് നിന്ന് ജീവിക്കണം, അവസാനം ശരമുനയിൽ കിടന്ന് മരിക്കണം. അതാണ് വസിഷ്ഠ മഹർഷി ശപിച്ചത്. അതുകൊണ്ടാണ് ഇവനെ രക്ഷിക്കാൻ അങ്ങേക്ക് തോന്നിയതും എങ്ങനെ കുറ്റം പറയാനുള്ള നിമിത്തമായി അങ്ങിപ്പോൾ കണ്ടെത്തിയതും. സാറമില്ല മഹാരാജൻ, ഞാൻ പോകുന്നു, എൻ്റെ ദൗത്യം പൂർണ്ണമായി. എട്ട് കുട്ടികൾക്കും ജന്മം നൽകിയപ്പോൾ എൻ്റെ ദൗത്യം പൂർണ്ണമായി. എനിക്ക് ശപമോക്ഷം ലഭിച്ചിരിക്കും. ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. ഗംഗ, നീ എങ്ങോട്ട് പോകുന്നു? വന്നിടത്തേക്ക്. ഞാൻ വന്നത് എവിടുന്നോ അവിടേക്ക് പോകുന്നു. ഒറ്റയ്ക്കല്ല, ഈ കുഞ്ഞിനെയും കൊണ്ട്. പ്രസവിച്ച് മാത്രം പോലും കഴിയാത്ത ഈ കുട്ടിയെ വളർത്താൻ മഹാരാജൻ അങ്ങേക്കൊണ്ട് കഴിയില്ല. ഇവനെ ഞാൻ വളർത്തും, വളർത്തേണ്ട രീതിയിൽ വളർത്തും, അങ്ങേക്ക് അനുയോജ്യനായി യോഗ്യനായി വളർത്തി എന്നെങ്കിലും ഒരു നാൾ ഞാൻ അങ്ങേക്ക് നൽകും. അതുവരെ മഹാരാജൻ എന്നെ തരരുതേ. ഇത്രയും നാൾ എൻ്റെ പാപങ്ങൾ സഹിച്ച് ഞാൻ കാണിക്കുന്ന ചേഷ്ടകൾക്കെല്ലാം കൂട്ടുനിന്ന് അവതാര രഹസ്യം ഭംഗിയായി പ്രതിക്കാൻ എന്നെ സഹായിച്ച മഹാരാജൻ, അങ്ങയോട് ഒത്തിരി സന്തോഷം, ഒത്തിരി കടമയുണ്ട്. നന്ദി, ഞാൻ പോകട്ടെ. ഗംഗ യാത്രയായി, കുഞ്ഞിനെ കൊണ്ടുപോയി. ഇതാ ഭദ്ര വീട്ടിൽ നിന്നും ഒരു ഭാര്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭാര്യ തിരിച്ചു പോകുന്നു. ഗംഗാദേവി, ചന്ദനു മഹാരാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് അവൾ തിരിച്ചുപോയി. ദിവസങ്ങൾ, മാസങ്ങൾ, കാലം അത് മുന്നോട്ട് നീങ്ങി.

0: 30 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതാ 30 വർഷം കൊണ്ട് ഈ ഹസനപുരിയിൽ പലതും സംഭവിച്ചു. പലരും ജനിച്ചു, പലരും മരിച്ചു, പല സംഭവങ്ങളും, പല പല ആളുകൾക്ക് അധികാരം പോയി, അധികാരം തിരിച്ചു കിട്ടി. സംഭവബഹുലമായ 30 വർഷം കടന്നുപോയി. ശന്തനു മഹാരാജാവിനും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വിരസത മാറ്റാൻ, ഏകാന്തതയുടെ വീർപ്പുമുട്ടൽ അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ വഴി നായാട്ടിന് പോവുക. കൂട്ടുകാരെയും കൂട്ടി, പരിചാരകരെയും കൂട്ടി ഓരോ പ്രദേശങ്ങളിൽ നായാട്ടിന് പോവും. ഒരു ദിവസം ശന്തനുവും കൂട്ടരും നായാടി നായാടി ഗംഗാതീരത്തെത്തിയപ്പോൾ അവിടെ വെള്ളപ്പൊക്കം, ഗംഗ കരകവിഞ്ഞൊഴുകുന്നു. എന്താണിത്? എങ്ങും മഴ പെയ്യുന്നില്ലല്ലോ, ഇത് എന്താണിത്? ശന്തനു മഹാരാജാവ് നോക്കുമ്പോൾ ഇതാ ഗംഗയ്ക്ക് കുറുകെ ആരോ അണകെട്ടിയിരിക്കുന്നു, ശരം കൊണ്ടൊരു അണകെട്ടിയിരിക്കുന്നു. ഗംഗയിലെ ജലം തടഞ്ഞു നിർത്തിയ ആ അണയുടെ മുഖത്ത് ഒരു ചെറുപ്പക്കാരൻ കയറി നിൽക്കുന്നു. ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നാണ് ശരമെയ്യുന്നത്. ചെറുപ്പക്കാരൻ ഒരു ശരമെയ്താൽ 1000 ശരമായി വന്ന് തടച്ച് അണയുടെ മുഖം അത്രത്തോളം ബലപ്പെട്ടു തുടങ്ങി. ഈ സമയം ശന്തനു മഹാരാജാവ് നോക്കി, തൻ്റെ രഥം ഇപ്പം വെള്ളത്തിൽ മുങ്ങും. എന്താണിത്? ഏയ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നേ? അദ്ദേഹം നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ശരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശരം ചെയ്യുന്നത് നിർത്ത്, ഈ അണയുടെ മുഖത്തുറക്ക്. എൻ്റെ രഥമെല്ലാം വെള്ളത്തിൽ മുങ്ങാറായി, എൻ്റെ കൂട്ടരെല്ലാം വെള്ളത്തിൽ നിൽക്കുന്നു, ഇതുറക്ക്. എന്നോട് ഇതാജ്ഞാപിക്കാൻ, അണയുടെ മുഖം തുറക്കാൻ പറയാൻ, ചെറവയ്ത്ത് നിർത്താൻ എന്നോട് ആജ്ഞാപിക്കാൻ നിങ്ങൾ ആരാണ്?
1: ഞാൻ പരശുരാമ ശിഷ്യനാണ്, ഭാർഗവരാമൻ്റെ

0: ശിഷ്യനാണ്. ഞാൻ പഠിച്ചതെല്ലാം ശരിയാണോ അറിയുവാൻ വേണ്ടി ശരമിക്കുകയായിരുന്നു. എന്നെ അജ്ഞാപിക്കൻ, നിങ്ങൾ ആരാണ്?
1: ഏ യുവാവേ, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, ഹസ്തിനപുരിയുടെ രാജാവാണ്.
0: ശന്തനു, ശന്തനു മഹാരാജാവാണ് ഞാൻ. ശന്തനു മഹാരാജാവ് എന്ന് കേട്ടപ്പോൾ അണയുടെ മുഖം തുറന്നു, ശരമിത്ത് നിർത്തി, വെള്ളം പടിഞ്ഞാട്ടൊഴുകുന്നു. പടിഞ്ചാട്ട വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അങ്ങകലെ നിന്നും ഒരു ശബ്ദം മഹാരാജാവിൻ്റെ കാതുകളിലെത്തി. മഹാരാജൻ, മഹാരാജൻ, ഇതേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, എന്നെ അറിയുമോ? എന്താ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? എന്നെ അറിയില്ലേ? ഓ ശരിയാണല്ലോ, നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞില്ലേ. എന്നാലും 30 വർഷം കൊണ്ട് ഇങ്ങനെ ആളെ അറിയില്ലെന്നാകോ? ഞാനാണ്. ആരാ ആരാ നീ? ആരാ? ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുണ്ടല്ലോ. ആരെ മഹാരാജൻ? ഞാനാണ്. 30 വർഷം മുമ്പ് അങ്ങേ പിരിഞ്ഞ് പോയ അങ്ങയുടെ ഭാര്യ ഗംഗ. ഗംഗ, ഗംഗേ, 30 വർഷമായെങ്കിലും എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ അസിനപുരിയും കുറേ മാറി, എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റവുമില്ല. നീ അന്ന് കണ്ടതിലും സുന്ദരിയായിരിക്കുന്നു. ഗംഗേ, അതിരിക്കട്ടെ. അന്ന് നീ പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോയില്ലേ പട്ടിച്ചേലയിൽ പൊതിഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞിന്? അവനെന്തിയേ? അവനെ കൊണ്ടുപോയി നീ കൊന്നോ?
2: മഹാരാജൻ, നല്ല ചോദ്യം. ഞാനൊരു അമ്മയാണ്, ഞാൻ അവനെ കൊന്നില്ല. അവൻ എൻ്റെ മകനായി വളർന്നു, അവൻ വളർത്തേണ്ട രീതിയിൽ തന്നെ ഞാൻ വളർത്തി. മഹാരാജൻ, ഇതാ അങ്ങക്ക് അനുയോജ്യനായി വളർത്തിയെടുത്ത എൻ്റെ മകൻ. ആ അണയുടെ മുഖത്ത് നിന്ന് അങ്ങയുടെ അല്പം ദേഷ്യത്തിൽ സംസാരിച്ചില്ലേ, ആ ചെറുപ്പക്കാരൻ അങ്ങയുടെ മകനാണ്. അങ്ങയുടെ മകൻ? മോനെ, ദേവവ്രത, അമ്മ വിളിക്കുന്നത് കേട്ടെ. ദേ നടന്നു വരുന്നു ഒരു യുവാവ്, ആരോഗ്യത്തിലുള്ള കത്രയുടെ സുമുഖനായ യുവാവ്, പടച്ചട്ട അണിഞ്ഞ് ഒരു പരാക്രമിയെ പോലെ നടന്നു വരുന്നത്. മോനെ, ഈ നിൽക്കുന്നത് നിന്റെ അച്ഛനാണ്, ശന്തനു മഹാരാജാവ്, അസനപുരിയുടെ രാജാവ്. നിന്റെ അച്ഛൻ, അച്ഛനെന്ന് കേട്ടപ്പോൾ ഭാർഗവശിഷ്യൻ ആ പാദങ്ങളിൽ ഓടിച്ചെന്ന് നമസ്കരിച്ചു. തൻ്റെ പാദത്തിൽ കുമ്പിട്ട് കിടന്ന മകനെ വാരിപ്പുണർന്ന് മകളോടേക്ക് പിടിച്ചാൻ നിൽക്കയിൽ ഉമ്മ വെച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, കേങ്ങേ, ഇന്നാണ് എൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത്. ശേഷിക്കുന്ന ഭാഗം എനിക്കും നിനക്കും കൂടെ നമ്മുടെ ഈ പൊന്നോമന മകനോടൊപ്പം ഈ അസിനപുരിയെ കഴിച്ചുകൂടാം. വരൂ മഹാരാജൻ, അങ്ങയുടെ മനസ്സിന് ആഹ്ലാദം തരുന്ന അങ്ങിപ്പോൾ പറഞ്ഞ വാക്ക് പൂർണ്ണമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ക്ഷമിക്കണം. കാരണം ബ്രഹ്മശാപമേറ്റ വാനഗംഗയാണ് ഞാൻ. ശാപഗ്രസ്തയായ എൻ്റെ ആ ശാപസമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങയും മകനും മംഗളകർമ്മങ്ങളെ ചെയ്ത് ധന്യരായി ഈ അസനപുരിയിൽ ജീവിക്കുക. ഞാൻ എൻ്റെ മകനെ അങ്ങയ്ക്ക് നൽകുന്നു. ദേവവ്രത, മോൻ്റെ അച്ഛൻ, മകനെ മാറോടൊക്കെ പിടിക്കുമ്പോഴത്തെ ഗംഗാദേവി അപ്രത്യക്ഷയായി. മകനെ കൊണ്ടുവന്ന് ശന്തനു മഹാരാജാവ് ഹസ്തിനപുരിയുടെ യുവരാജാവായി അഭിഷേകം ചെയ്തു. മോനെ, ഗംഗയാൽ ദാനം ചെയ്യപ്പെട്ട നിന്നെ ഗംഗാദത്തൻ എന്ന് ഞാൻ നാമകരണം ചെയ്ത് ഈ ഹസ്തിനപുരിയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
3: ഗംഗാദാനം തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ക്രിസ്റ്റഫർ, സാം മലയം, ഓമനക്കുട്ടൻ, അജിത്.

0: സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: സമയം 10 മണി.
2: ആകാശവാണി കഥകളിപ്പദങ്ങൾ. കോട്ടയ്ക്കൽ പി ഡി നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബാലചന്ദ്രൻ, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കോട്ടയ്ക്കൽ ഹരികൃഷ്ണൻ. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച സീതാസ്വയംവരം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സീതാസ്വയംവരത്തിനു ശേഷം ശ്രീരാമാദികൾ ഘോഷയാത്രയായി അയോധ്യയിലേക്ക് പുറപ്പെടുന്നു. മാർഗമധ്യേ പരശുരാമൻ തടസ്സം സൃഷ്ടിക്കുന്നു. തന്റെ ഗുരുവായ പരമശിവന്റെ ചാപം ഭഞ്ജിച്ചാണ് സീതാസ്വയംവരം നടത്തിയത് എന്ന് മനസ്സിലാക്കിയായിരുന്നു പരശുരാമൻ ക്രുദ്ധനായത്. ഒടുവിൽ ശ്രീരാമൻ പരശുരാമനെ അനുനയിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ഘോഷയാത്ര തുടരുന്നു. ഇതിൽ പരശുരാമൻ എതിർക്കുന്നതു മുതലുള്ള ഭാഗമാണ് സന്ദർഭം.

ஒன்னே ஆவும்.

പരശുരാമനെ ശ്രീരാമൻ അനുനയിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ഘോഷയാത്ര തുടരുന്നിടത്ത് കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച സീതാ സ്വയംവര ആട്ടക്കഥയിലെ ഈ ഭാഗം പൂർണ്ണമാകുന്നു. പാടിയത് കോട്ടയ്ക്കൽ പി ഡി നമ്പൂതിരി, കലാമണ്ഡലം ബാലചന്ദ്രൻ, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കോട്ടയ്ക്കൽ ഹരികൃഷ്ണൻ.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം മിഴികൾ സാക്ഷി. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തി. ഗായിക അപർണ രാജീവ്.

ചിത്രം സെക്ഷൻ 306 IPC. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്പുറം വിശ്വനാഥൻ. ഗായകർ P. ജയചന്ദ്രൻ, ഇന്ദുലേഖ വാര്യർ.

ചിത്രം കുടുംബസമേതം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. ഗായിക മിൻമിനി.

ചിത്രം പ്രിയപ്പെട്ട കുക്കു. രചന പുതിയംഗം മുരളി. സംഗീതം എസ് പി വെങ്കിടേഷ്. ആലാപനം യേശുദാസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം നരൻ, വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
2: ഇന്നത്തെ സുഭാഷിതം ഒരു കഥയാകട്ടെ. ദുഃഖം എന്തിന്? ഈശ്വരൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. അത് മനസ്സിലാകുന്ന ഒരു കൊച്ചുകഥ. ഒരിക്കലൊരു സഞ്ചാരി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശില്പം നിർമ്മിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ അവിടെ ആ ശില്പിയുടെ അടുത്ത് സമാനമായ മറ്റൊരു കൃഷ്ണവിഗ്രഹത്തെ കണ്ടു. അപ്പോൾ അയാൾ ആ ശില്പിയോട് ചോദിച്ചു, ഒരേ ദേവതയുടെ രണ്ട് പ്രതിമകൾ നിങ്ങൾക്ക് എന്തിനാണ്? അത് ആവശ്യമുണ്ടോ? ശില്പി തൻ്റെ തല ഉയർത്തി നോക്കാതെ തന്നെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ആദ്യത്തേത് പണിയുടെ അവസാന ഘട്ടത്തിൽ തന്നെ കേടായിപ്പോയി. ആ സഞ്ചാരി ആദ്യത്തെ വിഗ്രഹമൊന്നു പരിശോധിച്ചെങ്കിലും കേടൊന്നും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ കണ്ടെത്താനായില്ല. എന്നിട്ടും സഞ്ചാരി പറഞ്ഞു, ഈ വിഗ്രഹത്തിന് കേടുമൊന്നുമില്ലല്ലോ. അദ്ദേഹം വീണ്ടും ശില്പിയോട് ചോദിച്ചു. ജോലി തിരക്കിനിടയിൽ ആ ശില്പി അലക്ഷ്യമായി പറഞ്ഞു, ആ വിഗ്രഹത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു പോറലുണ്ട് എന്ന്. അത് കേട്ട് സഞ്ചാരി ചോദിച്ചു, നിങ്ങൾ ഈ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ശില്പി മറുപടി പറഞ്ഞു, 20 അടി ഉയരമുള്ള ഒരു സ്തംഭത്തിലാണ് ഇത് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്ന്. എങ്കിൽ അതിൻ്റെ മൂക്കിൻ്റെ ഒരു ചെറു പോറൽ ഉണ്ടെന്ന് ആർക്കാണ് മനസ്സിലാവുക? ഇത് കേട്ടപ്പോൾ ശില്പി തൻ്റെ ജോലി നിർത്തിയിട്ട് സഞ്ചാരിയുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആർക്കും മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലായെങ്കിലും ഈ ശ്രീകൃഷ്ണ ഭഗവാന് അത് മനസ്സിലാകും. ഇതും പറഞ്ഞ് ശില്പി തൻ്റെ ജോലിയിൽ വ്യാപൃതനായി. ചില പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ നമ്മെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന മിഥ്യാധാരണ നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കുമുള്ളത്, പക്ഷേ നാം സങ്കൽപ്പിക്കുന്ന ഈശ്വരൻ സർവവ്യാപിയും സർവജ്ഞാനിയുമാണെന്ന സത്യം നാം മറന്നുപോകുന്നു. നമ്മുടെ ചിന്തകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഈശ്വരൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. കാരണം ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും കുടികൊള്ളുന്നുണ്ട് എന്നർത്ഥം. അഖിലം സർവദേവമാരൂഢം നിഖിലം ശുഭമാത്മാനം അതുല്യം സർവപാടവം ചതുരം തേ നമാമ്യഹം ചതുരം തേ നമാമ്യഹം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.

0: that civilian infrastructure and energy facilities had been targeted across the country. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 10:08. കാലാവസ്ഥ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.